ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 23. മലയാള വർഷം 1201, ഇടവം 30. 2026 ജൂൺ 13, ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
1: മനസ്സ്, എന്താണ് മനസ്സ്? അല്ലെങ്കിൽ എവിടെയാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിലുണ്ട് എന്ന് ആൾക്കാർ നെഞ്ചിൽ തൊട്ട് കാണിക്കും. അവിടെയാണോ മനസ്സുള്ളത്? മനസ്സ് ഒരു അവയവം ആണോ, ഹൃദയവും കരളും പോലെ? മനസ്സിനെ അപഗ്രഥിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. നല്ല മനസ്സ്, ചീത്ത മനസ്സ് എന്നൊക്കെ നാം വിവക്ഷിക്കാറുണ്ടല്ലോ. മനഃശാസ്ത്ര വിദഗ്ധൻ, മനോരോഗ വിദഗ്ധൻ എന്നൊക്കെ നാം പറയാറുണ്ട്. ഞാൻ കുറേ കാലം ചിന്തിച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. എന്തായിരിക്കും മനസ്സിൻ്റെ ഘടന? നമുക്ക് മാത്രമല്ല മനസ്സുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനസ്സ് എന്നത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും പല പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ മനസാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് മനസാക്ഷി? എൻ്റെ അഭിപ്രായത്തിൽ മനസ്സ് എന്നത് ഒരു സാങ്കല്പിക അവയവം മാത്രമാണ്. അത് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തുമായി പരന്നുകിടക്കുന്ന ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ മനസ്സെന്ന കഥാപാത്രം പിടിവിടുമ്പോൾ ഒരു ഭ്രാന്തിൻ്റെ പിടിയിൽ നാം അകപ്പെടുന്നു. മാനസിക രോഗി എന്ന് മുദ്രകുത്തപ്പെടുമ്പോൾ സമൂഹം നമ്മെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. മറ്റ് എന്ത് അസുഖം വന്നാലും നമ്മെ സഹതാപത്തോടെ കാണുമ്പോൾ മാനസിക വിഭ്രാന്തി വന്ന ഒരാളെ മറ്റൊരു കണ്ണിലൂടെയാണ് സമൂഹം കാണുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ എന്ന ഒരു ഗാനം തന്നെയുണ്ട്. എത്ര അർത്ഥവത്താണ് ആ ഗാനം! മനസ്സൊരു മാന്ത്രിക കുതിരയാണ്, ആരും കാണാത്ത പാതകളിൽ തന്നെയാണ് അതിൻ്റെ സഞ്ചാരം. മനസ്സുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യാവയവം തലച്ചോറാണ്. ചിന്താശകലങ്ങൾ തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് മനസ്സിലൂടെയാണ് താനും. ദിവസവും നാം പലതവണ മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മനസ്സെന്താണ് എന്ന് നാം ഇതുവരെ നിർവചിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിർവചിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. മനസ്സിൻ്റെ പല തലങ്ങളിലൂടെയാണ് നാം ദിവസവും കടന്നു പോകുന്നത്. ചിലരുടെ ചിന്താശക്തി ഒരു ലെവൽ വിടുമ്പോൾ അത് മനസ്സിൻ്റെ പ്രവർത്തനത്തന്നെ സാരമായി ബാധിക്കുകയും മാനസിക വിഭ്രാന്തിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. നാം തമാശയായി പറയാറുണ്ട് ബുദ്ധി കൂടി ഭ്രാന്തായി എന്ന്. അങ്ങനെ വരുമ്പോൾ ചിന്താശക്തിയും ബുദ്ധിയും മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നു കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനസ്സ് എന്നത് കേവലം ഒരു അവയവമല്ല, അത് നമ്മുടെ ശരീരത്തിൽ പരന്നുകിടക്കുന്ന അദൃശ്യമായ ഒരു സാന്നിധ്യം മാത്രമാണ്.
0: ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് വയലുപള്ളി ശ്രീധരമേനോന്റെ കവിത പെരിയാറിനോട്, പാരായണം ചെയ്യുന്നത് കല്ലറഗോപൻ.

0: reaching 60 to 70 km per hour with gusts up to 80 km per hour. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാത വന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, കെ വീരമണിയും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പൂക്കളിൽ ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം, ഗ്രോത്ത് വേവ്സ്, സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി. അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിത പി രാമൻ ചൊല്ലിയത്. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026. 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. 8:45 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. 11 മണിക്ക് ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, മച്ചാട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഉഷ കേശവപടി ഉല്ലൂർ, പദം കർപ്പൂരം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം, ഭാഗം 45. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, എം ഡി രാമനാഥൻ പാടിയ കൃതികൾ. ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. 3 മണിക്ക് വനിതാവേദി, അന്താരാഷ്ട്ര യോഗാദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു എൻവിയുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോകം, ലോക ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പി എം ലഘുവ്യാപാരി മാൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8 മണിക്ക് നാടകം ഒരു ഗോവൻ ട്രിപ്പ്, ഭാഗം 1, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പി എം വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായികലോകം, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ, അവലോകനം.

0: രചന ജോസ് ജോർജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. യു എസ് പ്രസാദിൻ്റെ സാക്സഫോൺ കച്ചേരി. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
3: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ. പാടിയത് കെ വീരമണിയും സംഘവും.
6: കണ്ണിമൂല ഗണപതി ഭഗവാൻ.

அநாத ரக்ஷகரே.

0: കെ വീരമണിയും സംഘവും പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് പ്രഭാത വന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
2: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടിയുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും പട്ടിക പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. നിക്ഷേപം സ്വീകരിക്കുകയും ബോർഡിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്ത സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 15 വരെ സമയം നൽകിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ 131,368 വിദ്യാർത്ഥികളുടെ കുറവ്. സ്കൂൾ തുറന്ന് സർക്കാർ 6 പ്രവൃത്തി ദിനത്തിലെ കണക്കെടുത്തപ്പോഴാണ് ഈ കണ്ടെത്തൽ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് പരിഷ്കാരങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ദൈർഘ്യം 15 കൂട്ടും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ ഉണ്ടായിരുന്ന പരീക്ഷ 5:15 വരെ എഴുതാം. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 3 ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം നാളെ യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. ഉത്തരകൊറിയയിലേക്ക് ഡ്രോൺ അയച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് യുൻയുക് യോണിനും മുൻ പ്രതിരോധമന്ത്രി കിം യോൺ ഹ്യൂണിനും 30 തടവ്. ഫിഫ ലോകകപ്പിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 കീഴടക്കിയ ദക്ഷിണ കൊറിയ ഗ്രൂപ്പ് എയിൽ 1. ഇന്ന് രാവിലെ ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേയെയാണ് നേരിടുന്നത്. രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം. ചരിത്രം കുറിക്കാൻ വളപട്ടണം സ്വദേശി തഹസീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടീമിൽ. തഹസീൻ ലോകകപ്പ് ടീമിലെത്തുന്ന ആദ്യ മലയാളിയാണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് അയർലൻഡ് ടീമുകൾ ഏറ്റുമുട്ടും.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
12: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
11: പ്രായോജകർ
12: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
11: മൗലാന ഹോസ്പിറ്റൽ.

ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ചോദ്യം ആവർത്തിക്കാം. ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ഉത്തരം രാവിലെ 7:55.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: അറിയിപ്പുകൾ. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ ഇനി പറയുന്നു: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക.

മറ്റൊരറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതാണ്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷന്റെ 0471-233-5523 അല്ലെങ്കിൽ 0471-255-442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടി

0: കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം 1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ സ്ലോവാക് ഗണരാജ്യം പ്രതി പ്രസ്ഥാഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാം യാത്രായാം സ്ലോവാക് ദേശസ്യ പ്രധാന

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്ത

0: ടോപ്പുകൾ എന്നിവയും.
1: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
2: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 8547070773 അല്ലെങ്കിൽ 0487237773. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടണം. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494268614. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കോക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പു കൃഷിക്കായുള്ള ഞാറ് 4-5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടയിൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നത് മുതൽ അടിക്കണപ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകളിൽ അഴുകിപ്പോകുന്നത് ഇടയാക്കും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡോമോണോസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക.
3: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, പണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
7: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
8: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പുലരിപ്പൂക്കളിൽ ഇനി
9: സ്വാസ്ഥ്യം.
10: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
11: സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ

0: கன்சல்டன்ட் சைக்கியாட்ரிஸ்ட் டாக்டர் எஸ் வி சுப்பிரமணியன்.
1: നമസ്കാരം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ. തൃശ്ശൂരിൽ ഒരു കുട്ടിയുണ്ട്, പേര് വേണ്ട. അവൻ്റെ മാർക്സ് ഓക്കെയാണ്, അവൻ്റെ ഫ്രണ്ട്സ് ഓക്കെയാണ്, അവൻ്റെ ലൈഫ് ഓക്കെയാണ്. പക്ഷേ എല്ലാം ഓക്കെ എന്ന് പറയുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, ഒന്നും ഓക്കെ അല്ല എന്ന്. ആ കുട്ടി നിങ്ങളാണോ? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും? ഇന്ന് ആ ഫീലിംഗിനെ കുറിച്ചാണ്, സമ്മർദ്ദം. നമ്മൾ പലപ്പോഴും സമ്മർദ്ദം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ശരിക്കും എന്താണ്? ശരീരത്തിന് ഒരപകടം വരുന്നു എന്ന് തോന്നുമ്പോൾ ആ അപകടം ഒരു പക്ഷേ ഒരു പരീക്ഷയോ ഒരു വഴക്കോ ഒരു അനിശ്ചിതത്വമോ എന്തുമാകാം. തലച്ചോറൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഹൃദയം കൂടുതൽ ശക്തിയായി മിടിക്കുന്നു, രക്തപ്രവാഹം കൂടുന്നു, പേശികൾ മുറുകുന്നു, ശരീരം നമ്മോട് പറയുന്നു ഒരുങ്ങൂ തയ്യാറെടുക്കൂ എന്ന്. ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്. ആയിരക്കണക്കിന് വർഷം മുൻപ് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ സംവിധാനം ജീവൻ രക്ഷിക്കാൻ ഉതകിയിരുന്നു. പക്ഷേ ഇന്ന് ആ മുന്നറിയിപ്പ് ഉണ്ടാകാൻ ഒരു കാട്ടുമൃഗങ്ങളൊന്നും വേണ്ട. ഒരു റിസൾട്ട്, ഒരു മെസ്സേജ്, ഒരു താരതമ്യം, അത് മതി. ശരീരം പ്രതികരിക്കും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, സമ്മർദ്ദം എപ്പോഴും ഒഴിവാക്കേണ്ട ഒന്നാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവേഷണങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, സമ്മർദ്ദത്തിന് രണ്ടു മുഖങ്ങളുണ്ട് എന്ന്. ഒന്ന് നല്ല സമ്മർദ്ദം, യൂസ്ട്രെസ്. മത്സരത്തിന് തൊട്ടു മുൻപ് കളിക്കാരന് തോന്നുന്ന ഒരു വിറയൽ, വേദിയിൽ കയറുന്നതിന് തൊട്ടു മുൻപ് ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു ചെറിയ പതർച്ച. ഇത് നമ്മെ കൂടുതൽ ഉണർത്തുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇത് ശത്രുവല്ല. പക്ഷേ രണ്ടാമത്തേത് വേറെയാണ്, പുറത്തു വരാൻ വഴിയില്ലാതെ അകത്ത് കെട്ടിക്കിടക്കുന്ന സമ്മർദ്ദം. ഇത് പതുക്കെ പതുക്കെ നമ്മളെ തളർത്തും. ദിവസങ്ങൾ നീണ്ടാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ അസ്വസ്ഥതകളുണ്ടാകും. ഇന്ന് സമ്മർദ്ദമുണ്ടാകാൻ വലിയ കാര്യമൊന്നും വേണ്ട. നമുക്ക് മീനാക്ഷിയെ ഒന്ന് പരിചയപ്പെടാം. മീനാക്ഷിയുടെ പ്ലസ് ടു റിസൾട്ട് വന്നു, 94% മാർക്ക്. നല്ല മാർക്ക്, ആർക്കും പരാതി പറയാൻ വകയില്ല. പക്ഷേ വീട്ടിൽ എന്തോ ഒരു നിശബ്ദത. അച്ഛൻ സുരേഷിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, മകൾ ഡോക്ടറായി കാണണം എന്ന്. മീനാക്ഷിക്കോ ആർട്ട് വർക്കാണ് ഇഷ്ടം. ആ രാത്രി അവൾ ഉറങ്ങാൻ കിടന്നു, ഉറക്കം വന്നില്ല. നെഞ്ചിലൊരു കല്ല് വെച്ചതുപോലെ ഒരു ഭാരം. കൂട്ടുകാരുടെ അഡ്മിഷൻ വാർത്തകൾ വരുന്നു, കോച്ചിങ് സെൻ്ററുകളുടെ പരസ്യങ്ങൾ വരുന്നു. നോക്കും തോറും ആ ഭാരം കൂടുന്നു. ഒരു നിമിഷം അവൾ ഫോൺ മാറ്റിവെച്ചു, അവളുടെ നോട്ട് പുസ്തകമെടുത്തു, വരച്ചു തുടങ്ങി. ഒരു വര, രണ്ടു വര, ഒടുവിലൊരു കെട്ടിടത്തിൻ്റെ രൂപം. കയ്യിൽ പെൻസിലെടുത്തപ്പോൾ ആ കല്ലിൻ്റെ ഭാരം അല്പം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. പിറ്റന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മീനാക്ഷി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയണം, ദേഷ്യപ്പെടരുത്. എനിക്ക് ചെറുപ്പം മുതലേ വരയും കുറിയും നല്ലതുപോലെ വഴങ്ങും. ഒരു സ്ഥലം കണ്ടാൽ അതൊരു മുറിയോ ഒരു തെരുവോ ഒരു പൂന്തോട്ടമോ എന്തുമാകട്ടെ, അതിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം, എങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമാക്കാം എന്നെൻ്റെ

ഇത് ബലഹീനതയല്ല, ഉള്ളിൽ കെട്ടിക്കിടക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ്. ആൺകുട്ടികൾ ചിലപ്പോൾ വേറൊരു രീതിയിലാണ് പ്രതികരിക്കുക. ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് എല്ലാം ഉള്ളിൽ അടക്കി വയ്ക്കും. സമ്മർദ്ദം പ്രകടമാകുന്നത് വേറൊരു രൂപത്തിലാകും. പെട്ടെന്ന് ദേഷ്യം വരും, ഒറ്റയ്ക്ക് ഒതുങ്ങും, ഉറക്കം കൂടും, അല്ലെങ്കിൽ തീരെ ഉറങ്ങില്ല, ആഹാരം ഒരുപക്ഷെ കഴിക്കാതാകും. ഇവ രണ്ടും തെറ്റല്ല, ഇവ രണ്ടും മനുഷ്യ സഹജമാണ്. പക്ഷേ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലോ സഹോദരങ്ങളിലോ സ്വയം നമ്മളിൽ തന്നിലോ കാണുമ്പോൾ ശ്രദ്ധിക്കൂ. മറ്റുള്ളവരിൽ അത് കാണുമ്പോൾ ഒരു നിമിഷം ഒരു ചോദ്യം, എടാ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, നിനക്ക് സംസാരിക്കണോ, ആ ഒരു ചോദ്യം ചിലർക്ക് വലിയ ആശ്വാസമാകും. നന്ദിത പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നിട്ട് 3 മാസമായി. കഠിനമായി പഠിക്കുന്നുണ്ട്, ആരോടും പരാതിയില്ല. ഒരു രാത്രി മോക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നു, സ്വന്തം മാർക്ക് കണ്ടു, മോശമില്ല. പക്ഷേ അതേ നിമിഷം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ അതേ ബാച്ചിലെ മറ്റൊരു കുട്ടിയുടെ പോസ്റ്റ്, സ്കോറ്, സ്ക്രീൻഷോട്ട്, കൂടാതെ ഒരു ക്യാപ്ഷനും, കമൻസിൽ അഭിനന്ദനങ്ങളുടെ വെള്ളപ്പൊക്കം. നന്ദിത ഫോൺ താഴെ വെച്ചു. ഒരു നിമിഷം മുൻപ് മതിയായിരുന്ന മാർക്ക് ഇപ്പോൾ പോരാത്തതുപോലെ തോന്നി. ഒന്നും ചെയ്തിട്ടല്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല, പക്ഷെ ഉള്ളിലൊരു വീഴ്ച. ആ രാത്രി അവൾ പഠിക്കാനിരുന്നു, വാക്കുകൾ കണ്ണിൽ പതിയുന്നില്ല. വീണ്ടും ഫോൺ എടുത്തു, വീണ്ടും സ്ക്രോള്, വീണ്ടും അസ്വസ്ഥത. ഒരു ഘട്ടത്തിൽ നന്ദിത നിർത്തി, ഫോൺ കമഴ്ത്തി വെച്ചു, ഒരു കടലാസ് എടുത്തു, 2 കോളം വരച്ചു. ഒന്നിലെഴുതി ഇന്ന് ഞാൻ ചെയ്തത്, മറ്റേതിലെഴുതി ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്. ആ 2 നിര നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, താരതമ്യം ചെയ്തിരുന്നത് മറ്റൊരാളുമായിട്ടായിരുന്നു, ചെയ്യേണ്ടിയിരുന്നത് ഇന്നലത്തെ ഞാനുമായിട്ടായിരുന്നു. അവൾ ഫോൺ തുറന്നില്ല, സമാധാനമായി ഉറങ്ങി. ഈ 2 കഥകളിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, മീനാക്ഷി ഫോൺ മടക്കി വെച്ചു, പെൻസിലെടുത്തു. നന്ദിത ഒന്ന് നിന്നു, സ്വയം സത്യസന്ധമായി വിലയിരുത്തി. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ യഥാർത്ഥ നിമിഷങ്ങൾ, അതാണ് സമ്മർദ്ദത്തെ നേരിടുക എന്നതിൻ്റെ അർത്ഥം. 3 ശീലങ്ങളെക്കുറിച്ച് പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. 1, സമ്മർദ്ദം തോന്നുമ്പോൾ ആ മാനസിക അവസ്ഥയ്ക്ക് ഒരു പേരു നൽകൂ. ഒരു വൈകാരിക അവസ്ഥയ്ക്ക് പേരിടുമ്പോൾ അതല്പം ശമിക്കും, നമ്മുടെ ഉള്ളിലെ അദൃശ്യ എതിരാളി ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. 2, ശരീരത്തെ ഉണർത്തൂ. മീനാക്ഷിക്ക് അത് വരയ്ക്കലിലൂടെയായിരുന്നു, ഒരാൾക്കത് നടത്തത്തിലൂടെയാകാം, മറ്റൊരാൾക്ക് പാചകമാകാം, പാട്ടാകാം. ഇത് സമ്മർദ്ദത്തിൻ്റെ തീവ്രത കുറയ്ക്കും. ഇത് ഒളിച്ചോട്ടമല്ല, ഒന്ന് ആശ്വസിക്കലാണ്. 3, നമ്മുടെ ശ്വാസം നമ്മുടെ ഏറ്റവും ലളിതമായ ശക്തമായ ആയുധം. സമ്മർദ്ദം ശക്തമാകുമ്പോൾ ശ്വാസത്തിൻ്റെ ക്രമം തെറ്റും. ഒരു കാര്യം ചെയ്തു നോക്കൂ, 4 സെക്കൻഡ് ഉള്ളിലേക്ക് ശ്വസിക്കൂ, 7 സെക്കൻഡ് പിടിച്ചു നിർക്കൂ, എന്നിട്ട് പതുക്കെ പതുക്കെ ശ്വാസം വിടൂ. ഇത് 3 തവണ ആവർത്തിക്കൂ. ഇത് വെറും ശ്വസനമല്ല, ഇത് തലച്ചോറിനൊരു സിഗ്നലാണ്, അപകടം കഴിഞ്ഞു, ഇപ്പോൾ സുരക്ഷിതമാണ്, എല്ലാം ശാന്തമാണ് എന്ന്. ഇതെവിടെ വെച്ചുമാകാം. 4, സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് 1 നിമിഷം നിൽക്കൂ. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് മനസ്സിടിയുമ്പോഴും നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, ആ ശീലം സമ്മർദ്ദം കൂട്ടുകയുള്ളൂ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മനസ്സ് കനക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കൂ. ആ തിരിച്ചറിവ് തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കൗമാരക്കാർ സമ്മർദ്ദം പറഞ്ഞറിയിക്കണമെന്നില്ല, ചിലർ പെരുമാറ്റത്തിലൂടെ കാണിക്കും. പഠനത്തിൽ പെട്ടെന്ന് താല്പര്യം കുറയാം, ഭക്ഷണം കഴിക്കാതെയാകാം, ദേഷ്യക്കാരാകും. ഇവയൊന്നും ശിക്ഷിക്കേണ്ടുന്ന ലക്ഷണങ്ങളല്ല, ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. വീട്ടിൽ അച്ഛനമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം മുൻവിധിയില്ലാതെ സംസാരിക്കുക എന്നതാണ്. അവരുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു മനസ്സിലാക്കൂ. പരിഹാരം പറയേണ്ടതില്ല, ഉപദേശം കൊടുക്കേണ്ടതില്ല, ശ്രദ്ധ മാത്രം മതി. അധ്യാപകർക്ക് ഉത്തരം പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് മൗനിയായാൽ ഒന്ന് അടുത്ത് വിളിച്ച്, ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കൂ, നീ ഓക്കെ ആണോ. സ്നേഹത്തോടെയുള്ള ആ ഒരു നോട്ടം, ആ ഒരു ചോദ്യം ഒരു കുട്ടിക്ക് ഒരു ഓപ്പണിംഗ് ആകും. ഈ സ്കിൽ എന്നത് 1 നിമിഷത്തിൽ ഒരു ചെറിയ ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്താൻ പഠിക്കുക എന്നതാണ്. ഫോണ് മാറ്റിവെക്കാനുള്ള തീരുമാനം, സത്യസന്ധമാകാനുള്ള ഒരു നടപടി, ഫീലിംഗ്സിന് പേരിട്ട് വിളിക്കാനുള്ള തയ്യാറെടുപ്പ്. പക്ഷേ ഒരു കാര്യം കൂടി, ചിലപ്പോൾ സമ്മർദ്ദം ഇതൊന്നും കൊണ്ട് മാറില്ല. ആഴ്ചകളായി ഉറക്കമില്ലെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒന്നിലും താല്പര്യം തോന്നുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ മാറുന്നില്ലെങ്കിൽ, ആ നിമിഷം ഒരു കൗൺസിലറെയോ വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തയായ മുതിർന്ന വ്യക്തിയോടോ സംസാരിക്കൂ. അത് ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ധൈര്യമാണ്. ഓർക്കുക, ലൈഫ് സ്കിൽസ് എല്ലാം തന്നെ നിരന്തര പരിശീലനം കൊണ്ട് നമ്മെ തന്നെ, നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്.

0: നീന്തൽ പഠിക്കുന്നത് പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ആർക്കും പഠിക്കാൻ പറ്റുന്ന നൈപുണ്യങ്ങളാണ്. ഒരു കാര്യം കൂടി, സമ്മർദ്ദം നേരിടുക എന്നത് മറ്റുള്ളവരെ കുറ്റം പറയലല്ല, സ്വയം കുറ്റപ്പെടുത്തലുമല്ല, ഇത് സ്വയം മനസ്സിലാക്കലാണ്.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
2: സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. ഇതേക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: കാവ്യാഞ്ജലിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയുടെ ആദ്യ ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ശ്രീ പി രാമൻ.
12: ആദിരാവിന്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞും ഉടഞ്ഞുമുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതനകാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂര്യചക്രത്തിൽ ഒതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൽ കൊത്തിവിഴുങ്ങുവാനെത്തുന്ന വൻകഴുകണ്ട ചിറകടിയേൽക്കിലും

അഗ്നിസ്ഫുലിംഗമേ, നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കുമീ കാട്ടിലെ വൻമരക്കൊമ്പുകൾ. തങ്ങളിലുള്ള ജലാംശം ഒരു ചുടു കണ്ണുനീരാവിയായി വിണ്ണിനു നൽകിലും, പിന്നെയും പിന്നെയും പച്ചപ്പൊടിപ്പുകൾ തുന്നിവയ്ക്കുന്നതും നിൻ കരുണാമൃതം. പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാല തൻ ഗ്രീഷ്മാന്തരത്തിലും, നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും, വൻതപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകം അഗ്നിനീ. എൻ അയലത്തെ പടിപ്പുര കാത്തിടും എന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി, മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പില മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ. ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദ മാധുരി ഊറിവരുന്നതും അഗ്നിനീ. കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും

0: പുല്ലതീക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയുടെ ആദ്യ ഭാഗം. ചൊല്ലിയത് ശ്രീ പി രാമൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: കൊടുങ്ങല്ലൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി 6 മാസത്തെ സൗജന്യ PSC പരിശീലനം നടത്തുന്നു. ചേരമാൻ ജുമാമസ്ജിദ് മദ്രസ കെട്ടിടത്തിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളിലായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 22-ാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9747419901, മറ്റൊരു നമ്പർ 7994324200. നമ്പറുകൾ ആവർത്തിക്കാം. 9747419901, മറ്റൊരു നമ്പർ 7994324200. തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃതമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടുവോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം. FCIKerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോമിന് പൊതുവിഭാഗത്തിന് 100 രൂപയും SC ST വിഭാഗത്തിന് 50 രൂപയുമാണ് ഫീസ്. ഈ മാസം 15-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 0487-2384523, 9447-6101023. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി സ്പെഷ്യൽ ഇൻസെന്റീവ് സ്കീം ഫോർ SC സ്റ്റുഡൻസ് പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി 2026-27 വർഷത്തേക്കുള്ള 1-ാം ഘട്ടം അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ക്ഷണിക്കുന്നു. അപേക്ഷയോടൊപ്പം ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി August 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായോ തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-236031.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ

0: 7:55 പ്രായോജകർ
1: സിയറപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: പുലരിപ്പു സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 24:52. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം നിലയം.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
5: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത്

0: ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 1 മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ

0: ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സന്ദേശങ്ങൾ വായിക്കാം. ഇന്ന് 75th പിറന്നാൾ ആഘോഷിക്കുന്ന കൊണ്ടിയാറ സതീ വിജയന് എല്ലാ ആശംസകളും. ആയിരാരോഗ്യ സൗഖ്യവും നേരുന്നു. മക്കൾ കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്നും കവിത രജിത്, കോർക്കഞ്ചേരിയിൽ നിന്നും വിനിത ജയചന്ദ്രൻ, ചെമ്മാപ്പള്ളിയിൽ നിന്നും സുനിത ബാബുരാജ് എന്നിവരും പേരക്കുട്ടികളായ ദേവിക, ധ്യാൻ, അധിപ്, ആരവ്, ഹൃദയ, ഹൃദയ് എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഇന്നലെ June 12 പിറന്നാൾ ആഘോഷിച്ച ബബിതയ്ക്ക് എല്ലാ ആശംസകളും നേർന്നിരിക്കുന്നു. വാണിയംകുളം കൂനത്തറയിൽ നിന്നും ഭർത്താവ് ജഗദീഷ്, മക്കളായ ആശിഷ്, ജാൻവി, ചേച്ചി ധന്യ, കല്ലു, അനു എന്നിവർ. സതീവിജയനും ബബിതയ്ക്കും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം ഗാനസന്ദേശത്തിലൂടെ ഒരു ഗാനമിത. ചിത്രം ചുമട് താങ്ങി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് ജയശ്രീ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ സമകാലികം. ഫിഫ ലോകകപ്പിനു വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിന്റെ 23-ാം പതിപ്പിന് കഴിഞ്ഞ ദിവസം നടന്ന മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക മത്സരത്തോടെ തുടക്കമായി. മത്സരാരംഭത്തോടെ ലോകമാകെ ഉയർന്ന ഫുട്ബോൾ ആവേശം നമ്മുടെ രാജ്യത്തും ഒട്ടും കുറവല്ല. 38 ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങൾ ടെലിവിഷൻ റേഡിയോ കമന്റേറ്ററായ ഡോക്ടർ ജോസ് പി ജോർജ് വിവരിക്കുന്നു.
4: ഇത്തവണത്തെ ലോകകപ്പിൽ 12 ദിവസം അണിനിരത്തുന്നത് 1248 കളിക്കാരാണ്. ജൂൺ 10 വരെ സന്നാഹ മത്സരങ്ങളായിരുന്നു. സ്പെയിൻ, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകൾ സന്നാഹ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജൂൺ 11 ഇന്ത്യൻ സമയം അർദ്ധരാത്രി മെക്സിക്കോയിൽ വെച്ച് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഇത്തവണത്തെ ലോകകപ്പിൽ ആകെ 104 മത്സരങ്ങളാണുള്ളത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഈ ലോകകപ്പിന് ആതിഥേയം അരുളുമ്പോൾ പഞ്ചഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ആരാധകർ ഈ കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കുന്നു.

0: മെക്സിക്കോ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് നടന്നത്. പങ്കെടുക്കുന്ന 48 ടീമുകളുടെ റൗണ്ട് റോബിൻ ലീഗ് മത്സരങ്ങൾ ജൂൺ 28 വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ 72 മത്സരങ്ങളാണ് ഉള്ളത്. പിന്നീട് അതിൽ നിന്നും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടുന്ന ടീമുകളുടെ 16 മത്സരങ്ങൾ ജൂൺ 29 ആരംഭിച്ച് ജൂലൈ 4 പൂർത്തിയാവുക. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 4 ആരംഭിച്ച് ജൂലൈ 8 പൂർത്തിയാകുന്നതാണ്. തുടർന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന 8 ടീമുകളുടെ മത്സരങ്ങൾ ജൂലൈ 10 തുടങ്ങി ജൂലൈ 12 പൂർത്തിയാകും. സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന 4 ടീമുകളുടെ മത്സരങ്ങൾ ജൂലൈ 15 16 നടക്കുന്നതാണ്. മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്ലേ ഓഫ് ഫോർ തേർഡിന്റെ മത്സരം ജൂലൈ 19 നടക്കും. ജൂലൈ 20 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് ലോകകപ്പിന്റെ ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി, പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെക്സിക്കോ ഗോൾ കീപ്പർ ഗില്ലാർമോ ഒച്ചാവ എന്നിവരുടെ 6 ലോകകപ്പാണിത്. സ്കോട്ട്ലൻഡിന്റെ ക്ലെയ്ഗ് ഗോർഡനാണ് ഏറ്റവും പ്രായം കൂടിയ താരം. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മൊറയാണ് പ്രായം കുറഞ്ഞ താരം. 20 താഴെയുള്ള 22 കളിക്കാർ ഇക്കുറി അണിനിരക്കുന്നുണ്ട്.
1: പുതിയ ഫോർമാറ്റിൽ 12 ഗ്രൂപ്പുകളിലായി 48 ടീമുകൾ മത്സരിക്കുന്ന ഈ ഫുട്ബോൾ വേൾഡ് കപ്പിലെ പ്രതീക്ഷകളെക്കുറിച്ച് കേരള സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ കോച്ച് ദിനേശ് ചന്ദ്രൻ.
2: പുതിയ ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നത്. 12 ഗ്രൂപ്പുകളാണ്. ഇപ്രാവശ്യം ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ടൂർണമെന്റ് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും. 3 രാജ്യങ്ങളിലായിട്ടും മൊത്തം 16 നഗരങ്ങളിലുമായിട്ടാണ് ഈ വേൾഡ് കപ്പ് കളി നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ട് വരുന്ന രാജ്യങ്ങളാണ്. അതായത് ബ്രസീല്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിന്, ജർമ്മനി രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഒരു സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ രാജ്യങ്ങൾ ആദ്യമായി ലോകകപ്പിനെത്തിയിട്ടുണ്ട്. ജോർദാൻ വരുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ നാഷണൽ ടീം വരുന്നുണ്ട്, ക്രൊയേഷ്യ വരുന്നുണ്ട്. അങ്ങനെ പല പുതിയ രാജ്യങ്ങൾക്കും ലോക ഫുട്ബോളിൽ അവരുടെ ചുവടുവെപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങളിലായി വ്യാപിച്ചെടുക്കുന്നുണ്ട്. ആരാധകരുടെ പ്രവാഹവും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ചെറിയ വിമർശനങ്ങളും കാണുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ടീമുകൾ വന്നതോടുകൂടെ ചില മത്സരങ്ങൾ ഏകപക്ഷീയമായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്നതുകൊണ്ട് പ്ലേയേഴ്സിന് കാലാവസ്ഥാ വ്യതിയാനം ഒരു ചെറിയ ബുദ്ധിമുട്ടാവാൻ സാധ്യതയായി കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫിറ്റ്നസ് കൂടുതൽ കളികളുള്ളതുകൊണ്ട് കൂടുതൽ ഫിറ്റ്നസിന്റെ അനിവാര്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചില രാജ്യങ്ങൾക്ക് അർദ്ധകുതിരകളാകാനും സാധ്യതയുണ്ട്. അതായത് അമേരിക്ക, കാനഡ, മെക്സിക്കോ അവരുടെ ഹോം ഗ്രൗണ്ടുമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പുതിയ രാജ്യങ്ങൾ ജപ്പാനോ ഈ വേൾഡ് കപ്പിൽ ചിലപ്പോൾ കറുത്ത കുതിരകളായി കാണുന്നുണ്ട്. ഏഷ്യൻ ടീമുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജപ്പാൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ഈ മത്സരങ്ങൾ അവരുടെ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കാണുമ്പോൾ വമ്പൻ ടീമുകളെ അടിയറ വലയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്, ഇറാനും ജപ്പാന്റെയും ഞാൻ 2-3 ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കണ്ടിരുന്നു അവരുടെ. അപ്പൊ അത് കാരണം അവരെ ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ വേൾഡ് കപ്പ് ഉത്തേജനകമായിരിക്കും. കളി കാണികളിൽ ഒരു ആവേശം പകരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
1: മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം കേരളത്തിൽ ആകമാനം പ്രകടമാണ്. ഈ മത്സരത്തിൽ ഏഷ്യയിൽ നിന്നും മികച്ച ടീമുകളാണ് പങ്കെടുക്കുന്നത്. എങ്കിലും യൂറോപ്യൻ ടീമുകൾക്കാണ് കൂടുതൽ സാധ്യത. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനുമായിരുന്ന യു ഷറഫ് അലി.
3: മുൻകാലങ്ങളിലെ പോലെ തന്നെ ലോകകപ്പിന്റെ ആവേശം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ അത്ര തന്നെ ആവേശം കാണുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. പല പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഘർഷം, സാമ്പത്തിക മാന്ദ്യം, അതിലുപരിയായിട്ട് ഖത്തറിൽ നടക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചൊരു ആവേശക്കുറവുണ്ടെങ്കിലും മലബാറിലെ പല സ്ഥലങ്ങളിലും വേൾഡ് കപ്പിൽ കളിക്കാരുടെയും ടീമുകളുടെയും ബാനറുകളും ഫ്ലക്സുകളും ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകകപ്പ് സ്വപ്നം എന്ന് പൂവണിയും എന്ന് ഒരു പ്രവചനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്നത്തെ കാലത്തും ഇന്ത്യൻ ടീം ലോകകപ്പിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ല. ഏഷ്യയിലെ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സാധ്യത എന്ന് പറയാനേ സാധ്യമാവുകയുള്ളൂ. ഏഷ്യയിലെ എത്ര മികച്ച ടീമുകളാണെങ്കിൽ ജപ്പാനും കൊറിയ ഉൾപ്പെടുന്ന ടീമുകൾ ഒരുപക്ഷെ ക്വാർട്ടർ ഫൈനലിൽ വരെ മാക്സിമം എത്താനേ സാധ്യത കാണുന്നുള്ളൂ. 1st റൗണ്ടിൽ നിന്ന് ലീഗ് റൗണ്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് പ്രീ ക്വാർട്ടർ മത്സരം ജയിച്ച് മാക്സിമം ക്വാർട്ടർ ഫൈനൽ സാധ്യത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പതിവ് പോലെ തന്നെ യൂറോപ്യൻ ടീമുകൾക്കാണ് ലോകകപ്പിലെ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. അതിലുപരിയായിട്ട് അർജന്റീന ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കും എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു മികച്ച ടീമിനെ തന്നെ അണിനിരത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ മെസ്സിയുടെ അവസാന ലോകകപ്പ് മത്സരമായി മാറാനും ഈ ലോകകപ്പിന് സാധിക്കും. അതുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ വിജയ പ്രതീക്ഷ നൽകുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസ് കഴിഞ്ഞ കൊല്ലത്തെ 2nd സ്ഥാനക്കാരാണെങ്കിലും ഇത്തവണ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ഫ്രാൻസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുമെന്ന ഏറെക്കുറെ

0: പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയിനും നമുക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഫുട്ബോളിൽ ഒരു പ്രവചനം ഒരിക്കലും സാധ്യമാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. മികച്ച ടീമുകൾ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ അതാത് ദിവസങ്ങളിലെ അവസരങ്ങൾ മുതലാക്കുന്ന ഒരുപക്ഷെ ഭാഗ്യവാന്മാർ എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ ഫുട്ബോളിലെ റിസൾട്ട് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നത്, ലോകകപ്പിൽ മത്സരിക്കുന്ന 6-7 ടീമുകളിൽ സെമി ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള ടീമുകളെ മാത്രം നമുക്ക് ഒന്ന് പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അർജന്റീന കൂടാതെ ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിനും ബ്രസീലും പോർച്ചുഗൽ മൊറോക്ക ഉൾപ്പെടെയുള്ള ടീമുകൾ ഒരു ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞ് സെമി ഫൈനൽ വരെ എത്താൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതിൽപ്പെട്ട ഏതെങ്കിലും രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ ടീമുകൾക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ തന്നെ അർജന്റീനയുടെ സാധ്യതക്ക് ഒട്ടും കുറവില്ല. മെസ്സി കഴിഞ്ഞ വർഷത്തെ ഒരു ആവേശവും പ്രകടനവും ഇത്തവണ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയെക്കാളും സാധ്യത എനിക്ക് തോന്നുന്നത് ഫ്രാൻസിന് ആണ് എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ ഒപ്പം തന്നെ സ്പെയിനും പോർച്ചുഗലും ഏറെ പ്രതീക്ഷ നൽകുന്ന ടീമുകളാണ്. ഏതായാലും 1-ാം റൗണ്ട് കഴിയുന്നതോടുകൂടി നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കും. ഏറ്റവും മികച്ച മത്സരങ്ങൾ കാണാനുള്ള അവസരം ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മുൻകാലങ്ങളിലെ പോലെ തന്നെ രാത്രിയായാലും പാതിരാക്കായാലും പുലർച്ചെക്കായാലും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടുകൂടി ലോകകപ്പിനെ വരവേൽക്കുമെന്നതിൽ യാതൊരു സംശയമില്ല.
1: ഈ മത്സരം കേരളത്തിൽ ഫുട്ബോളിന് നൽകുന്ന സാധ്യതകളെ കുറിച്ച് 79-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ഷഫീഖ് ഹസൻ.
2: നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ കേരളം ഫുട്ബോൾ വേൾഡ് കപ്പിന് വരവേൽക്കുന്നത് എപ്പോഴും നമ്മുടെ രാജ്യം പങ്കെടുക്കുന്നില്ലെങ്കിൽ കൂടി വളരെ ആവേശത്തോടു കൂടിയാണ്. നാട്ടിലെ ഫ്ലക്സുകളും തോരണകളും ഇപ്പോൾ പുതിയ കാലഘട്ടമായതുകൊണ്ട് ഡിജിറ്റലായിട്ടാണെങ്കിലും പല രീതിയിലും നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ വേൾഡ് കപ്പ് വരുന്ന സമയത്തും നമ്മുടെ നാട്ടിൽ ഫുട്ബോളിനൊരു ആവേശം വരാറുണ്ട്. അത് നമ്മളുടെ ഫാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, വേൾഡ് കപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ പല കുട്ടികളും ഫുട്ബോളിലേക്ക് ഫുട്ബോൾ എന്ന സ്പോർട്സിനെ അവരുടെ ഒരു മെയിൻ ഇവന്റായി എടുക്കുകയും തൊട്ടടുത്തുള്ള അക്കാഡമികളിലും അതുപോലെ തന്നെ ഫുട്ബോൾ ട്രെയിനിങ് സെന്ററുകളിലും എല്ലാം ഫുട്ബോൾ പരിശീലനം ആരംഭിക്കുവാനും കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഒരു വേൾഡ് കപ്പ് കൊമേഴ്ഷ്യലായിട്ടാണെങ്കിലും അതല്ല ഫുട്ബോൾ ഡെവലപ്മെന്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ നാടിന് വലിയ തരത്തിലുള്ള ഒരു പ്രചോദനം നൽകാറുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് നമ്മുടെ ഫുട്ബോളിനും അതുപോലെ തന്നെ ഫുട്ബോൾ ആരാധകർക്കും ഒരു നല്ല അനുഭവം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത് 1994 1994 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് US അപ്പം ഈ ടൈമിംഗ് സോൺ അന്ന് നല്ല മഴയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പിതാവിന്റെ കൂടെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പോവുകയും 3-4 മണിക്കൊക്കെ കളി കാണുന്ന ഒരു അനുഭവം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. എന്നാണ് നമ്മൾ ഞാൻ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ബ്രസീൽ എന്ന ഫുട്ബോളിന്റെ കൂടെ പോകുന്നത്. അതിനുശേഷം മുമ്പുള്ള കളികളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്നിലുണ്ടാക്കിയ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ, പരിശീലകൻ എന്നുള്ള രീതിയിലല്ല, ആരാധകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഇമോഷൻ എന്നും പറയുന്നത് എപ്പോഴും സാംബ ഫുട്ബോളിനോടായിരുന്നു. തീർച്ചയായിട്ടും 2002 ശേഷം ബ്രസീലിന് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലെ ചാമ്പ്യന്മാരാകാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ. പക്ഷെ ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ നോക്കുന്ന സമയത്ത്, നമ്മുടെ ഫുട്ബോളിന്റെ സ്റ്റാറ്റ്സും ഫിഗേഴ്സും എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രോബബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ ഫുട്ബോൾ എന്ന ഗെയിമിൽ എന്തും സംഭവിക്കാം. ഫ്രാൻസും സ്പെയിനും എന്നീ ടീമുകളൊക്കെ പ്രോബബിൾ റേറ്റിൽ വളരെ മുന്നിലാണ് നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റുകളായ അർജന്റീനയും ബ്രസീലിനെയും നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം ടീമുകൾക്കും ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. പുതിയൊരു ചാമ്പ്യനെ ഈ ലോകകപ്പ് തന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പാർട്ടിസിപ്പേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിലും നമ്പർ ഓഫ് മാച്ചിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ കളികൾ വരുന്ന ഒരു ആദ്യ ലോകകപ്പാണ് നടക്കുന്നത്. പരമ്പരാഗത രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നമ്മൾ പ്രിപ്പറേറ്ററി കോമ്പറ്റീഷനകത്ത് അവര് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ട്രെയിനിങ് മാച്ചുകളെ കളിക്കുമ്പോൾ എല്ലാവരും കോമ്പറ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഫേവറേറ്റ് ടീമുകളായ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പെർഫോമൻസ് നിലവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവരുടെ പ്രതീക്ഷകൾക്ക് ഒത്തുയരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു പുറമെ തന്നെ പ്രോബബിലിറ്റി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിന്, നെതർലാൻഡ്സ് ഈ രാജ്യങ്ങളും ഒട്ടും ബാക്കിലേക്കല്ല. അവരുടെ ടീം പെർഫോമൻസിലും ടീം കോമ്പിനേഷനകത്ത് നോക്കുകയാണെങ്കിലും കളിക്കുന്ന കളിക്കാരുടെ ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെങ്കിലും അവരും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. അതേസമയം നമ്മൾ എഴുതി തള്ളാൻ പറ്റാത്ത പല രാജ്യങ്ങളും ഉണ്ട്. ബ്രസീലിന്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന ഒരു രാജ്യമാണ്

0: ആണ് മൊറോക്കോ. മൊറോക്കോയുടെ സ്റ്റാറ്റ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുള്ള 22 കളിക്കാരിൽ ഒന്നോ രണ്ടോ കളിക്കാർ മാത്രമാണ് ആ രാജ്യത്തെ കളിക്കുന്നത്. ബാക്കി എല്ലാവരും യൂറോപ്യൻ കൺട്രികളിൽ ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ സെമി ഫൈനലിസ്റ്റുകളാണ്.
1: ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ലോകകപ്പാണ് എന്ന പ്രത്യേകത 23rd ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്കുണ്ട്. കേരള കൗമുദി സ്പോർട്സ് എഡിറ്റർ അൻസാർ എസ് രാജ്.
2: ഈ ലോകകപ്പില് ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരാതികൾ പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ലോകകപ്പായിരിക്കും ഇതെന്ന്, കാലത്തിന്റെ ഓരോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഏറ്റവും കൂടുതൽ ആദ്യം ഉൾക്കൊള്ളുന്നത് ഫുട്ബോളാണ്. കാരണം പല ലോകകപ്പുകളിലും മനുഷ്യന്റെ റഫറിയായ മനുഷ്യന്റെ മാനുഷികമായ ഇഴവുകൾ വലിയ ചർച്ചകളായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൈയെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇന്നും ചരിത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള സാങ്കേതിക പിഴവുകൾക്കും മാനുഷികമായ പിഴവുകൾക്കും ഇടയില്ലാത്ത രീതിയിൽ AI നിർമ്മിത ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമായിട്ട് ഈ ലോകകപ്പ് നടക്കുക. നമ്മുടെ ഈ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത് ട്രയോണ്ട എന്ന് പറയുന്ന പന്ത് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. കാരണം ആ പന്തിന്റെ ചലനങ്ങൾ കൃത്യമായി ഡീകോഡ് ചെയ്യപ്പെടുവാൻ, ആ പന്ത് അതിന് അതിൽ എത്രത്തോളം ശക്തിയിലാണ് ഓരോ ഷോട്ട് വരുന്നതെന്നും ആ ഷോട്ടിനനുസരിച്ച് അത് എവിടെ വരെ പോകുമെന്നുമുള്ള രീതിയിൽ വരെ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ AI നിർമ്മിത ബുദ്ധി അതിനെ സാങ്കേതികമായി ഉയർത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള പന്തും അതുപോലെ ഓഫ് സൈഡിനായാലും ഗോളിനായാലും ഗോൾ ലൈൻ ടെക്നോളജി ഒക്കെ വളരെയധികം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാങ്കേതികമായിട്ട് വളരെ ഉന്നതയിലെത്തിയിരിക്കുന്ന ഒരു ലോകകപ്പിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എങ്കിലും സാങ്കേതികത എത്രത്തോളം ഉണ്ടെങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശക്തിയുടെ ബുദ്ധിയുടെ അവന്റെ വേഗത്തിന്റെ അവന്റെ സ്കില്ലിന്റെ ഒക്കെ കളിയാണ്. ആ കളിയിൽ ആരാകും ചാമ്പ്യന്മാരെന്നുള്ള കാത്തിരിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചത് ഫുട്ബോളിനോട് ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മറ്റു രാജ്യങ്ങളുടെ ആരാധകരും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നതും ഏറ്റവും വലിയ താരമായിട്ട് വാഴ്ത്തപ്പെടുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിന് ഒരു ലോകകപ്പ്, ആ ലോകകപ്പിൽ ഒന്ന് ഉമ്മ വെച്ചിട്ട് അയാളുടെ കരിയർ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചവർ അർജന്റീനക്കാരല്ലാത്ത എത്രയോ പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗലിന്റെ സൂപ്പർ താരം, ഒരുപക്ഷെ ലയണൽ മെസ്സിയോടൊപ്പം നിൽക്കുന്ന, പ്രതിഭയിലൊപ്പം നിൽക്കുന്ന, ഫിറ്റ്നസിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെയും കരിയറിൽ അദ്ദേഹവും കഴിഞ്ഞ 5 ലോകകപ്പുകളിലും ഗോൾ അടിച്ച ഏക താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്രത്തോളം ലോക ചാമ്പ്യൻ എന്ന പേര് എടുത്തിട്ട് അദ്ദേഹത്തിന് കരിയർ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉള്ളതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എല്ലാ ടീമുകളിലും സൂപ്പർ താരങ്ങളുണ്ട്. ഓരോ മത്സരവും ആവേശജനകമായി മാറും എന്നുള്ളത് തന്നെയാണ് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലുള്ള എന്റെ ഈ ലോകകപ്പിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ ലോകകപ്പ് ആസ്വദിക്കാം. അതുപോലെ തന്നെ കുഞ്ഞൻ രാജ്യങ്ങൾ, കേപ്പ് വെറുതെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറാസോ തുടങ്ങിയ രാജ്യങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കാണാൻ, അത് വിലയിരുത്താൻ, അതിൽ നിന്നും നമുക്ക് ആവേശം ഉൾക്കൊള്ളാൻ കഴിയണം. കാരണം ഈ കൊച്ചു രാജ്യങ്ങൾക്ക് പോലും ലോകകപ്പിൽ കളിക്കാൻ കഴിയുമെങ്കിൽ ഇനി 48 രാജ്യങ്ങളിൽ നിന്നും 64 രാജ്യങ്ങളിലേക്ക് ലോകകപ്പ് വളരാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഇന്ത്യക്കും ഒരു ലോകകപ്പ് കളിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണർത്താൻ ഈ പറയുന്ന കുഞ്ഞു രാജ്യങ്ങളുടെ ലോകകപ്പിലെ പ്രകടനങ്ങൾ നമുക്ക് പ്രചോദനമേകണം.
1: അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആഭിമുഖ്യം വഹിക്കുന്ന 23rd ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ സന്ദേശം യുണൈറ്റഡ് ബൈ ഫുട്ബോൾ, യുണൈറ്റഡ് ബൈ പീസ് എന്നാണ്. നിലവിലെ കലുഷിതമായ ലോക സാഹചര്യത്തിൽ ഈ സന്ദേശം ഉൾക്കൊണ്ട് സമാധാനത്തിലേക്ക് മുന്നേറാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് സമകാലികം പ്രത്യാശിക്കുന്നു. സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ PG, നിർവഹണം YS പൗർണമി. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ആകാശവാണി തൃശൂർ.
7: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
11: അല്ല, അതെങ്ങനെ?
10: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
10: ഫോൺ 8078788881.
6: ചോദ്യം ഇതായിരുന്നു, ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ഉത്തരം

ദി ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒഡീസിയസ് നേരിടുന്ന വെല്ലുവിളികളും സാഹസിക യാത്രയുമാണ് ഈ സിനിമയുടെ പ്രമേയം. പൂർണ്ണമായും ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം ഹോമറിന്റെ ഐതിഹാസിക കൃതിയായ ഒഡീസിയെ ആസ്പദമാക്കിയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ഉത്തരം ദി ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒഡീസിയസ് നേരിടുന്ന വെല്ലുവിളികളും സാഹസിക യാത്രയുമാണ് ഈ സിനിമയുടെ പ്രമേയം. പൂർണ്ണമായും ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം ഹോമറിന്റെ ഐതിഹാസിക കൃതിയായ ഒഡീസിയെ ആസ്പദമാക്കിയാണ്. ഇനി ചിന്താവിഷയം.

ഫാൻ്റസി യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ലോയിഡ് അലക്സാണ്ടർ. ഫാൻ്റസി യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ലോയിഡ് അലക്സാണ്ടർ.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

0: അറിയിപ്പ്. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ ഇനി പറയുന്നു: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിരലെ
1: घर खर्च के पैसे दो
2: घर खर्च
3: जी, ये राशन के 15,000, सब्जियों के 2,000
2: और लाइट बिल के
3: अब 0 रुपए कैसे दूं?
2: ओहो, भूल ही गई थी, अब तो सोलर पैनल लग गए हैं ना, तो जो 4,000 बचे हैं उससे शॉपिंग हो जाए।
4: पक्का। पीएम सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें pmsuryaghar.gov.in।
5: हर घर सूर्य घर।
6: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं विशाल शर्मा। मुख्य समाचार। प्रधानमंत्री नरेंद्र मोदी आज फ्रांस और स्लोवाकिया की 6 दिवसीय यात्रा पर होंगे रवाना। डीआरडीओ ने बहुस्तरीय बैलिस्टिक मिसाइल रक्षा क्षमता का प्रदर्शन करते हुए लगातार 3 सफल परीक्षण किए। विदेश मंत्री डॉक्टर एस जयशंकर ने तेल टैंकर पर हमले के विरोध में अमेरिका के विदेश मंत्री मार्को रूबियो से कड़ा विरोध जताया। हमले में मारे गए थे 3 भारतीय नाविक। भारत और बांग्लादेश ने सीमा पर शांति और स्थिरता बनाए रखने की प्रतिबद्धता दोहराई। अमेरिका प्रस्तावित शांति समझौते के तहत ईरान के

0: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
1: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
0: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
1: ചലച്ചിത്ര അഭിനേത്രിയായ ജോമോൾ,
2: നമസ്കാരം. ഞാൻ ഗൗരി, നിങ്ങളുടെ ജോമോൾ. 90 വർഷം ആഘോഷിക്കുന്ന ആകാശവാണിയുടെ ഈ ഒരു സെലിബ്രേഷനിൽ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് കുട്ടിക്കാലത്ത് ആ ഒരു സമയത്തേക്കാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ആകാശവാണിയിലെ ഉച്ചയ്ക്കുള്ള വാർത്തയും അത് കഴിഞ്ഞിട്ടുള്ള സിനിമാ ഗാനങ്ങളും അതെനിക്കിന്നും മറക്കില്ല. കാരണം എൻ്റെ ഡാഡിക്ക് അത് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്, ആ ഉച്ചയ്ക്കുള്ള വാർത്തയും സിനിമാ ഗാനങ്ങളും. പിന്നെ ഞാൻ ആകാശവാണിയിൽ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ വോയിസ് ടെസ്റ്റൊക്കെ നടത്തി ഞാൻ ആകാശവാണിയിൽ കുറേ ഡ്രാമ ചെയ്തിട്ടുണ്ട്. അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം അതിന് ചില സമയത്ത് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. പക്ഷെ ആകാശവാണിയിലാണ് പോകുന്നത്, ഡ്രാമയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാറുണ്ട്. അപ്പം എനിക്ക് ലീവ് അനുവദിച്ച് തരാറുണ്ട്. അങ്ങനെ കുറേ ഡ്രാമ ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ഞാൻ ആകാശവാണിയിൽ ചെയ്തിട്ടുണ്ട്. ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ ഒക്കെ ഞാൻ ആകാശവാണിയിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പണ്ട്, ഇന്നും പ്രൗഡായിട്ട് പറയാറുണ്ട്. എൻ്റെയൊക്കെ മനസ്സിൽ ആകാശവാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയ ഉണ്ടല്ലോ, അതുമായിട്ട് ഏറ്റവും ആദ്യത്തെ കണക്ഷൻ എനിക്ക് ആകാശവാണിയായിരുന്നു. നമ്മളിൽ പലർക്കും അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ആകാശവാണിയിൽ വരുന്ന വാർത്തകളും പാട്ടുകളും ഒരു പോയിന്റ് ഓഫ് എന്റർടൈൻമെന്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആകാശവാണിയിലായിരുന്നു. ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട് ആകാശവാണിയിലെ അനൗൺസ് ചെയ്യുന്ന ആളുകളുടെ ആ അനൗൺസ്മെന്റിന്റെ ആ ഒരു ശബ്ദവും ആ ഒരു ടോണും ആ ഒരു രീതിയും ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ 90-ന്റെ നിറവിൽ ആകാശവാണി എത്തിയിരിക്കുന്നു. ആ സെലിബ്രേഷനിൽ എന്നെ പങ്കെടുക്കാൻ അനുവദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
0: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
1: ആകാശവാണിയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായി വിരമിച്ച കെ കെ കുര്യൻ.
3: കാർഷിക ഗ്രാമവികസന മേഖലയുടെ ഉന്നമനത്തിനായി റേഡിയോ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത് 1956. 1956 പ്രക്ഷേപണ മന്ത്രാലയം യുനെസ്കോയുടെ സഹകരണത്തോടെ ആരംഭിച്ച റേഡിയോ റൂറൽ ഫോറം കാർഷിക ഗ്രാമവികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രക്ഷേപണ പരിപാടികൾ റേഡിയോ ഗ്രാമരംഗം എന്ന പേരിൽ ആരംഭിച്ചു. കേരളത്തിലെ തിരുവനന്തപുരം സ്റ്റേഷനാണ് ആഴ്ചയിൽ ഒരു ദിവസം അരമണിക്കൂർ പ്രോഗ്രാം ഗ്രാമരംഗത്തിന് വേണ്ടി തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തിരുന്നത്. തൃശൂർ സ്റ്റേഷൻ അത് റിലേ ചെയ്തിരുന്നു. റേഡിയോ റൂറൽ ഫോറം ശ്രോതാക്കളായി 9 പേർ ഗ്രൂപ്പുകളായി പ്രക്ഷേപണ സമയത്ത് ഒരു ഹാളിൽ ഒരുമിച്ചിരുന്ന് പരിപാടി കേട്ട് ചർച്ച ചെയ്യുന്നു. അവർക്കുള്ള സംശയങ്ങൾ പരിപാടി അവതരിപ്പിച്ച വിദഗ്ധരിലേക്ക് എഴുതി അറിയിച്ച് അടുത്ത പ്രക്ഷേപണത്തിൽ അതിന്റെ മറുപടിയോടുകൂടി അവർക്ക് കേൾക്കുന്നതിന് സാധിച്ചിരുന്നു. കാർഷിക ഉത്പാദനത്തിനും ഗ്രാമവികസനത്തിനും പ്രാമുഖ്യം നൽകിയ 3rd പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാക്കി. അത്യുത്പാദന ശേഷിയുള്ള പുതിയ ഇനം വിത്തുകൾ, പുതിയ വളങ്ങൾ, പുതിയ കൃഷിരീതികൾ, പുതിയ കാർഷിക ഉപകരണങ്ങൾ എന്നിവ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. കർഷകർ അവർ സ്വീകരിക്കാൻ വേണ്ട വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ബഹുജന മാധ്യമമായ റേഡിയോ ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. അതിന് പ്രകാരം 1966 ഇന്ത്യയിൽ പരീക്ഷണാർത്ഥം 8 റേഡിയോ സ്റ്റേഷനുകളിൽ രാമാനു

0: യൂണിറ്റുകൾ ആരംഭിച്ചു. കേരളത്തിൽ അത് വയലും വീണും യൂണിറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 8 യൂണിറ്റുകളിൽ ഒരെണ്ണം തൃശൂർ സ്റ്റേഷൻ ലഭിച്ചു. സമഗ്ര കാർഷിക വികസന പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്ത പാലക്കാടും കുട്ടനാടും തൃശൂർ സ്റ്റേഷനിലെ മേഖല പരിധിയിലായതിനാലാണ് തൃശൂർ സ്റ്റേഷൻ ഉൾപ്പെടുത്തിയത്. വയലും വീണും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ജീവനക്കാരെയും അനുവദിച്ചിരുന്നു. കാർഷിക ഗ്രാമ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംസ്ഥാനതല ജില്ലാതല ഉദ്യോഗസ്ഥരും കർഷകരുടെയും ഗ്രാമവികസന പ്രവർത്തകരുടെയും പ്രതിനിധികളും 3 മാസത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് 3 മാസത്തേക്ക് പ്രക്ഷേപണം ചെയ്യേണ്ട പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആനുകാലിക വിഷയങ്ങളും കൂടി ചേർത്ത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ആ ഷെഡ്യൂളും പ്രകാരം വിദഗ്ധരെയും കർഷക പ്രതിനിധികളെയും സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടികൾ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നു. തൃശൂർ നിലയത്തിൽ വയലും വീടും പരിപാടി പ്രധാനമായും ഫീൽഡ് ബേസ്ഡ് പ്രോഗ്രാമായിട്ടാണ് റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തിരുന്നത്. വയലും വീടും പരിപാടിക്ക് ദേശീയ ശ്രദ്ധ നേടിയ ഒരിനമാണ് തൃശൂർ നിലയത്തിൽ ആരംഭിച്ച കൃഷിപാഠം പരിപാടി. കാർഷിക പ്രധാനമായ ഒരു വിഷയം സമഗ്രമായ പാഠപദ്ധതി അനുസരിച്ച് അധ്യായങ്ങളായി തിരിച്ച് ബന്ധപ്പെട്ട വിഷയ വിദഗ്ധന്മാർ ഓരോ പാഠവും അവതരിപ്പിക്കുന്നു. കൃഷിക്കാർ ശ്രോതാക്കൾ ഈ പാഠങ്ങൾ കേട്ട് അതിന്റെ ചുരുക്കവും അവർക്കുള്ള സംശയങ്ങളും ആകാശവാണിയിലേക്ക് എഴുതി അറിയിക്കുന്നു. സംശയങ്ങൾക്കുള്ള മറുപടി വിഷയം അവതരിപ്പിച്ച വിദഗ്ധരനെ അടുത്ത പരിപാടിയിൽ ആമുഖമായി ചേർത്ത് പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ എല്ലാ പാഠങ്ങളും കേട്ട് അയക്കുന്ന ചുരുക്കങ്ങൾ വിലയിരുത്തി ഓരോ കൃഷിപാഠ പരിപാടിയിലും 50 പേരെ വീതം സമ്മാനകരായി തെരഞ്ഞെടുക്കുന്ന രീതിയും തൃശൂർ സ്വീകരിച്ചിരുന്നു. അപ്രകാരം തിരഞ്ഞെടുക്കുന്ന ശ്രോതാക്കൾക്ക് സമ്മാനങ്ങളായി കോഴിയും കോഴിക്കൂടും ടെലിവിഷൻ സെറ്റുകൾ റേഡിയോ സെറ്റുകൾ പഠനയാത്ര തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. 2 പ്രാവശ്യം 50 വീതം സമ്മാനകരെ ഏതാണ്ട് 15 സംസ്ഥാനങ്ങളിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാണുന്നതിനായി കൊണ്ടുപോയിട്ടുണ്ട്. വയലമീടും പരിപാടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ആണ്ടുതോറും സംഘടിപ്പിക്കുന്ന വയലമീടും മേളകൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വികസന ഏജൻസികൾ, വികസന സ്ഥാപനങ്ങൾ, ഈരങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ, കലാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം കൂടെ ഏകോപിപ്പിച്ച് 1 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മേളയായി സംഘടിപ്പിക്കുന്നു. വിവിധയിനം സെമിനാറുകൾ കാർഷിക ഗ്രാമ വികസന മേഖലയിലെ നേട്ടങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന കാർഷിക വ്യവസായിക പ്രദർശനം, കലാമേള തുടങ്ങിയവയെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. 1 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വയലും വീടും മേളകളിൽ 1000 കണക്കിന് ഗ്രാമജനങ്ങൾ പങ്കെടുക്കുന്നു. മുൻപറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തി ദേശീയ തലത്തിൽ ഏറ്റവും നല്ല വയലും വീടും യൂണിറ്റ് എന്ന ബഹുമതി തൃശൂർ നിലയത്തിന് ലഭിക്കുകയുണ്ടായി. പ്രക്ഷേപണത്തിൽ 90 വർഷം പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് എല്ലാ ആശംസകളും നേരുന്നു.
1: ഓർമ്മച്ചിപ്പ് ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ.
2: ശ്രോതാവായ ഇന്ദുധർ കോലടി.
3: ടെലിവിഷൻ വരുന്നതിന് മുമ്പുള്ള കാലം തൃശൂർ റിലേ സ്റ്റേഷനായിരുന്ന കാലത്ത് തിരുവനന്തപുരം നിലയത്തിലുള്ള പരിപാടികൾ കൗമാര കാലഘട്ടത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു. റേഡിയോ നാടകം പ്രശസ്തരായ സാഹിത്യകാരന്മാർ എഴുതിയത്, പ്രഗത്ഭരായ നടീനടന്മാർ ശബ്ദം കൊടുത്തത്, അവരിൽ പലരെയും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ടി എൻ ഗോപിനാഥൻ നായർ, പി ഗംഗാധരൻ നായർ, ജഗതി എൻ കെ ആചാരി, എസ് രാമകുട്ടി നായർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജി ഭാർഗവൻ പിള്ള, ടി ആർ സുകുമാരൻ നായർ, ടി പി രാധാമണി, സി എസ് രാധാദേവി, കെ ജി ദേവകിയമ്മ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. സംഗീത വിഭാഗത്തിലാണെങ്കിൽ എം ജി രാധാകൃഷ്ണൻ, ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നിവരും. വാർത്താവായനയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ അതിമനോഹരങ്ങളായിരുന്നു. കേട്ടാൽ നുണയാണെന്ന് തോന്നും, പക്ഷെ സംഭവം നടന്നതാണ് അങ്ങ് അകലെ, ലണ്ടനിലൊന്നുമല്ല, ഈ കൊച്ചു കേരളത്തിൽ തന്നെ എന്നിങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നീടാണ് തൃശൂർ നിലയം സ്വതന്ത്രമായി പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ആരംഭകാലത്ത് അനൗൺസർമാരായി ഉണ്ടായിരുന്നത് കെ വി മണികണ്ഠൻ നായർ, എം ഡി രാജേന്ദ്രൻ, വെൺമണി വിഷ്ണു, എം തങ്കമണി എന്നിവരായിരുന്നു എന്നാണ്

എൻ്റെ ഓർമ്മ. അവരുടെയെല്ലാം ശബ്ദ സാന്നിധ്യം തൃശൂർ നിലയത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. സംഗീത വിഭാഗത്തിലാണെങ്കിൽ പി കെ കേശവൻ നമ്പൂരി, പഴയന്നൂർ പരശുരാമൻ, കൂടാതെ ജി വേണുഗോപാലും കുറച്ചുകാലം അദ്ദേഹം ഈ നിലയത്തിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സി പി രാജശേഖരൻ സാറ്, മുഹമ്മദ് റോഷൻ സാറ്, എൻ കെ സെബാസ്റ്റ്യൻ സാറ്, കെ എസ് റാണാപ്രതാപൻ സാറ്, എന്നിങ്ങനെയുള്ളവരും വീണവിദ്വാൻ അനന്തപത്മനാഭൻ, വയലിനിസ്റ്റ് രാജേന്ദ്രൻ, തിരുവഴ ശിവാനന്ദൻ, കോഴിക്കോട് ശിവരാമകൃഷ്ണൻ എന്നീ പ്രഗത്ഭമതികൾ തൃശ്ശൂർ നിലയത്തിന് ഏറെ സംഭാവന നൽകിയവരാണ്. 80s എൻ്റെ ഓർമ്മ. നാടക വിഭാഗത്തിലേക്ക് ഒരു ഓഡീഷൻ നടന്നു. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഉച്ചാരണശുദ്ധി അളക്കാൻ കുറച്ച്

0: മിനിസ്റ്റർ രാജേന്ദ്രൻ, തിരുവഴ ശിവാനന്ദൻ, കോഴിക്കോട് ശിവരാമകൃഷ്ണൻ എന്നീ പ്രഗത്ഭമതികൾ തൃശ്ശൂർ നിലയത്തിന് ഏറെ സംഭാവന നൽകിയവരാണ്. 80s എൻ്റെ ഓർമ്മ. നാടക വിഭാഗത്തിലേക്ക് ഒരു ഓഡീഷൻ നടന്നു. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഉച്ചാരണശുദ്ധി അളക്കാൻ കുറച്ച് വാക്കുകൾ. വാക്കുകളിൽ ചിലത് ഇന്നും ഓർമ്മയുണ്ട് എനിക്ക്. ഭാര്യ ഭർത്തൃബന്ധം, ബാണഭട്ടൻ, ഘടോത്കജൻ, ചെരുവിലൊരു ചരലുരുളുന്നു, അങ്ങനെ കുറച്ച് വാക്കുകളും വാചകങ്ങളും. അത് കഴിഞ്ഞ് ചില സംഭാഷണ ശകലങ്ങൾ, പിന്നീട് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ സംഭാഷണം. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ബോക്സിലൂടെ ശ്രീ സി പി രാജശേഖരൻ സാറിൻ്റെ ചിരപരിചിതമായ ശബ്ദം മുഴങ്ങി. താങ്കൾ ഒരു പോലീസുകാരനാണ്. രാത്രിയിൽ സൈക്കിളിൽ ലൈറ്റില്ലാതെ വരുന്ന ഒരുവനെ വരട്ടി 10 രൂപ കൈക്കലാക്കുന്ന രംഗം ഒന്ന് അവതരിപ്പിക്കും. അത് ചെയ്തു കഴിഞ്ഞതും വീണ്ടും അദ്ദേഹം, താങ്കളൊരു തട്ടിപ്പു രാഷ്ട്രീയക്കാരനാണ്, ഒരു പ്രസംഗം അവതരിപ്പിക്കും. അതും ചെയ്തു കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ശബ്ദം, താങ്ക് യു. ശബ്ദപരിശോധനയിൽ ഞാൻ വിജയിച്ചു. 3-4 നാടകങ്ങൾ ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച പരിപാടി. അതിൽ പി എൻ ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ മകൻ ബിജു മേനോൻ, സാവിത്രി ലക്ഷ്മണൻ, തൃശൂർ ജോസ്, സി എൽ ജോസ് തുടങ്ങിയ കഴിവുള്ള ഏറെ നിറഞ്ഞു നിന്നിരുന്ന കലാകാരന്മാരുടെ കൂടെ നാടകങ്ങൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തലക്കനം അല്പം പോലുമില്ലാത്ത വീട്ടി അരവിന്ദാക്ഷ മേനോൻ, ടി കെ ഭാരതി, തൃശൂർ എൽ സി, മീനാ ഗണേഷ്, രമാദേവി എന്നിവർക്കൊപ്പം പല നാടകങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. കാഞ്ഞൂർ മത്തായി ഏറെ കഴിവുകളുള്ള ഒരു നടൻ, അദ്ദേഹവുമൊത്തും പല നാടകങ്ങളിലും ഞാൻ പങ്കെടുത്തു. എം ഡി രാജേന്ദ്രൻ സാർ രചിച്ച പലരും പലതും എന്ന പ്രോഗ്രാമിൽ കെ വി മണികണ്ഠൻ നായർ സാറിന് ഒപ്പവും നെടുമുടി വേണു ആകാൻ ശ്രമിക്കുന്ന കൊടുമുടി എന്നൊരു കഥാപാത്രം ചെയ്തതും ശ്രീമൂലനഗരം പൊന്നൻ രചന നിർവഹിച്ച മിക്കവാറും കഥാപാത്രങ്ങൾ കടപ്പുറം സ്ലാംഗിൽ സംസാരിക്കുന്ന ഒരു നാടകം, ബിഷപ്പ് ആൻഡ് ദ കൺവിക്റ്റ് എന്ന നാടകത്തിൽ ബിഷപ്പായി സി എൽ ജോസേട്ടനും കുറ്റവാളിയായി ഞാനും അഭിനയിച്ചത്, ടി എം അബ്രഹാം രചിച്ച മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന നാടകവാരത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകം, വിജയലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും, അങ്ങനെ കുറേ നാടകങ്ങൾ പ്രഗത്ഭരായ നാടക കലാകാരന്മാർക്കൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഇനി പറയാൻ അനവധി കാര്യങ്ങൾ ആകാശവാണി പറ്റിയിട്ടുണ്ട്, പക്ഷെ വിസ്താര ഭയം കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
1: പ്രക്ഷേപണത്തിൻ്റെ 9 ദശകങ്ങൾ, 90s നിറവിൽ ആകാശവാണി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സിന്ധൂര സന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

യേശുദാസും ലതികയും പാടിയ ഗാനം. ചിത്രം ചിലമ്പ്. രചന ഭരതൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ഇന്ന് പാട്ടി വേണം.
3: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
2: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
3: നിന്റെ കാർഡും പിന്നെന്താ?
4: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
3: ബൈ ഗേൾസ്.
4: എവിടെയാ പോകുന്നത്?
3: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
4: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ചിത്രപാടിയ ഗാനം. ചിത്രം ഒരു കഥ ഒരു നുണക്കഥ. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം ജോൺസൺ.
6: എന്നിലെ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാർ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗാനശില്പികൾ ബിച്ചു തിരുമല ജോൺസൺ, ഗായകൻ യേശുദാസ്, ചിത്രം കുടുംബവിശേഷം.

ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം കീരവാണി, പാടിയത് പി ജയചന്ദ്രൻ ചിത്ര, ചിത്രം ദേവരാഗം.

അച്ചുവേട്ടൻ്റെ വീട്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന

0: ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: രാഗപരിചയം.
2: രാഗം.
0: യമൻ കല്യാൺ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽപ്പെടുന്ന ഒരു സമ്പൂർണ്ണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

യമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിനെ തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. ഈ രാഗത്തിൻ്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: രാഗ പരിചയം.
1: രാഗം
2: മാണ്ഡ്. രാജസ്ഥാനിന്റെ ജനകീയ സംഗീത പാരമ്പര്യത്തിൽ വേരൂന്നിയ മനോഹരവും ഭാവസമ്പന്നവുമായ ഒരു രാഗമാണ് മാണ്ഡ്. മധുരവും ലാളിത്യവും നിറഞ്ഞ സഞ്ചാരങ്ങളാൽ പ്രശസ്തമായ ഈ രാഗം മരുഭൂമിയുടെ സംസ്കാരവും രാജകീയ പാരമ്പര്യവും രാജസ്ഥാനി ജനകീയ സംഗീതത്തിൻ്റെ ആത്മാവും ഉൾക്കൊള്ളുന്ന രാഗമാണ്. മാണ്ഡ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേക സ്ഥാനമുള്ള രാഗമാണ്. ജനകീയ സംഗീതത്തിൻ്റെ ലാളിത്യവും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ നൈപുണ്യവും ചേർന്ന ഒരു അപൂർവ സംഗീത രൂപമാണ് ഇത്. നിരവധി ഭജനുകൾ, ഗസലുകൾ, തുമ്രികൾ, ജനകീയ ഗാനങ്ങൾ എന്നിവ മാണ്ഡ് രാഗത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത രാജസ്ഥാനി ജനകീയ ഗാനമായ കേസരിയ ബാലം ഈ രാഗത്തിൻ്റെ ആത്മാവിനെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. മാണ്ഡരാഗം സാധാരണയായി ബിലാവൽ ധാട്ടുമായി ബന്ധപ്പെട്ടു കാണുന്നു. ഇതിൽ പ്രധാനമായും എല്ലാ ശുദ്ധസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. അതിലൂടെ പ്രകാശഭരിതവും ശാന്തവുമായ സംഗീതാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം മധ്യമവും സംവാദിസ്വരം പഞ്ചമം അല്ലെങ്കിൽ ഷഡ്ജം ആണെന്നും കരുതപ്പെടുന്നു. ഗൗരവപൂർണമായ ശാസ്ത്രീയ രാഗങ്ങളെപ്പോലെ കർശനമായ ഘടനയും വിപുലമായ ആലാപനവും മാണ്ഡിന് സാധാരണയായി ഇല്ല. അതിനാൽ ഇത് ഗൗരവഭരിതമായ ധ്യാനാത്മക ഭാവങ്ങളെക്കാൾ ആഘോഷപരവും ആകർഷകവുമായ ഭാവങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. മാണ്ഡിൻ്റെ പ്രധാന രസങ്ങൾ ഹാസ്യവും ഭക്തിയുമാണ്. ഈ രാഗം സന്തോഷം, സൗഹൃദം, സ്നേഹം, ആഘോഷം, ആത്മീയത തുടങ്ങിയ വികാരങ്ങൾ ഉണർത്തുന്നു. ഗായകരും വാദകരും സാധാരണയായി മധ്യസ്ഥായിയിലും താരസ്ഥായിയിലും ഈ രാഗം അവതരിപ്പിക്കുന്നു. കാരണം അതിലൂടെ രാഗത്തിൻ്റെ ലാളിത്യവും നൈർമല്യവും സ്വാഭാവികതയും നിലനിർത്താൻ കഴിയും. ആസ്വദിക്കാം. 1994 പുറത്തിറങ്ങിയ ഡ്യുയറ്റ് എന്ന ചിത്രത്തിൽ വൈരമുത്തുവിൻ്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും ചേർന്നാലപിച്ച ഒരു നിത്യഹരിത ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36-ാം മേളകർത്ത രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

ഏറെ പ്രചാരത്തിലുള്ളവയാണ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ.

0: राग परिचयम्
1: रागम्
2: बिहाग हिंदुस्तानी शास्त्रीय സംഗീതത്തിലെ മറ്റൊരു ശ്രദ്ധേയ രാഗമാണ് ബിഹാഗ്. ശാന്തതയും സന്തോഷവും സമാധാനപരമായ ഭാവവും നിറഞ്ഞ ഈ രാഗം സാധാരണയായി രാത്രിയുടെ രണ്ടാം പകുതിയിൽ ആലപിക്കപ്പെടുന്നു. ഈ സമയത്ത് അതിൻ്റെ മൃദുവും സുന്ദരവുമായ ഭാവം ഏറ്റവും നന്നായി അനുഭവിക്കാനാകും. മാധുര്യവും ആകർഷകത്വവും നിറഞ്ഞ സ്വഭാവം കാരണം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഈ രാഗം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ബിലാവൽ ധാട്ടിൽ പെടുന്ന ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്. ഇത് സാധാരണയായി ഔടവ സമ്പൂർണ രാഗമായി കണക്കാക്കപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ബിഹാഗ് രാഗത്തിന്റെ മറ്റൊരു സവിശേഷത മധ്യമത്തിന്റെ 2 രൂപങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ്. ശുദ്ധമധ്യമം പ്രധാനമായും ഉപയോഗിക്കപ്പെടുമ്പോൾ തീവ്രമധ്യമം ചില പ്രത്യേക ആരോഹണ സഞ്ചാരങ്ങളിൽ മൃദുവായി പ്രത്യക്ഷപ്പെടുന്നു. ഈ രാഗത്തിൽ സാധാരണയായി ഋഷഭവും ധൈവതവും ന്യാസസ്വരങ്ങളായി ഉപയോഗിക്കാറില്ല. പകരം മുകളിലെ സ്വരങ്ങളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അവയെ മൃദുവായി സ്പർശിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മ സഞ്ചാരങ്ങളാണ് ബിഹാഗിനെ കൂടുതൽ മനോഹരവും ഭാവസമ്പന്നവുമാക്കുന്നത്. രാഗത്തിന്റെ പക്കട് എന്ന പ്രത്യേക സംഗീതവാക്യം രാഗത്തിന്റെ സ്വഭാവം തിരിച്ചറിയാനും ഭാവം ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഈ രാഗത്തിന്റെ ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

വിഹാഗരാഗം, സ്നേഹം, സമാധാനം, ഭക്തി, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിൻ്റെ മാധുര്യവും ലളിതമായ

ഭക്ഷണവും കാരണം. ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാത്രമല്ല ഗസൽ, ഭജൻ, സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ, ചലച്ചിത്ര സംഗീതം എന്നിവയിലും ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിരവധി പ്രശസ്ത ഗാനങ്ങൾ ബിഹാഗ് രാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തേരെ സൂർ ഓർ മേരെ ഗീത് എന്ന ഗാനവും

ബിഹാഗരാഗം, സ്നേഹം, സമാധാനം, ഭക്തി, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന്റെ മാധുര്യവും ലളിതമായ ആകർഷണവും കാരണം ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാത്രമല്ല ഗസൽ, ഭജൻ, സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ, ചലച്ചിത്ര സംഗീതം എന്നിവയിലും ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിരവധി പ്രശസ്ത ഗാനങ്ങൾ ബിഹാഗരാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തേരേ സൂർ ഓർ മേരേ ഗീത് എന്ന ഗാനവും എ ആർ റഹ്മാൻ സംഗീതം നൽകിയ മലർകൾ കേട്ടേൻ എന്ന ഗാനവും ഈ രാഗത്തിന്റെ മാധുര്യവും ആകർഷണവും മനോഹരമായി പ്രകടിപ്പിക്കുന്നു. ആസ്വദിക്കാം. 2014 പുറത്തിറങ്ങിയ 1983 എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നാലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: ശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി KS. വയലിൻ ആവിഷ്കാരം നിർവഹണം CS അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം. സമയം 10:00. ആകാശവാണി.
4: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര വി എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാർ ഇവാനിയോസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ?
1: ഇപ്പം നിലവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കാഴ്ചപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമവുമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലും ഒക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങൾ, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: സെൽഫ് ഡിഫൻസ് ടെക്നിക്സിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചപരിമിതരാകുമ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ

0: നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ.
1: ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ?
0: കാണിക്കേണ്ടതാണ്, നമുക്കത് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാമല്ലോ. അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാം? നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം. വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കത്രികലോക്ക് എന്ന് പറയും, കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ടെക്നിക്സുകൾ.
1: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ. എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്?
0: ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാല്, ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പൊ അതിൽ എന്റെ കൂടെ അനുഭവങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആളുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം സൈലൻ്റായിട്ട് നിൽക്കും, എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിൻ്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലൻ്റായിരുന്നു, ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങളുണ്ടാവും ചില മനുഷ്യരുടെ. അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും, അപ്പൊ അതിന്റെ വേരിയേഷൻ. പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കും. അപ്പൊ ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
1: ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണോ?
0: എന്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. ഷൊറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 വർഷമായി. അപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെ, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എന്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നത്. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള വിഷമമായിരുന്നു. അമ്മയില്ലാണ്ടായപ്പോൾ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാൽ ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്, എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ ഇങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ച അവൾ എങ്ങനെയാ ചെയ്യാം, അത് അവൾ ചെയ്തോളും, അവൾ നിന്നോളും എന്നുള്ളൊരു ഉറപ്പ് മറ്റാരെക്കാളും എന്റെ അച്ഛന് ഉണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് എന്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ,
1: അച്ഛൻ്റെ
0: ആ ഒരു ഉറപ്പാണ്.
1: അതില് ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? ഇങ്ങോട്ട്
0: പോയുണ്ട്. ആദ്യമായിട്ട് ഞാന് പി ജി കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വല്യച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്ന് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടെ നിന്ന് കയറ്റി തന്നു. ഞാനപ്പോൾ ഇവിടെയുള്ള ആരെയും അറിയിച്ചില്ല, ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പം ആള് എന്നെ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയിൽ എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര.
1: അതിനുശേഷം ഇപ്പൊ
0: സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽ വണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും ഇപ്പൊ വേർ ഇസ് മൈ ട്രെയിൻ നോക്കി, ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള ആവശ്യമുള്ള ആപ്ലിക്കേഷൻ.

0: കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആളുകളോട് ചോദിക്കും. എനിക്കങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പം ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ രാത്രിയൊക്കെ ആവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും. അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി പോവും.
1: രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്?
0: ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂർ പോകണമെങ്കിലും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും
0: ഗ്രൂപ്പായിട്ടാണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്ലേയേഴ്സ് എല്ലാവരും കാഴ്ച പരിമിതരായിരിക്കും. കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക.
1: പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ?
0: എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എന്റെ വീടിന്റെ അടുത്തുള്ള പുത്തൂർ LP സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂള് വീടിന്റെ അടുത്ത് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം PG ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ.
1: ഈ ഒരു ജേണിയില് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുള്ള ഒരു വ്യക്തി എന്ന് ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം?
0: അച്ഛൻ.
1: അച്ഛൻ, അച്ഛന്റെ പേരെന്താണ്?
0: ശിവദാസൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യൻ ആണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്.
1: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് 7ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം അങ്ങനെ എന്തെങ്കിലും?
0: ഇല്ല, ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവുമായിരുന്നു.
1: ബുദ്ധിമുട്ട് പെട്ടെന്ന്
0: വന്നതാണ്. തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിനു ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന്
1: മനസ്സിലാക്കുക.
0: അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ എന്നെപ്പോലെയുള്ള ആളുകൾ, അതും ജന്മനാ കാഴ്ചയില്ലാത്തവർ, പകുതിക്കുന്ന കാഴ്ച പോയവർ ഒക്കെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ 5ാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു
1: കോൺഫിഡൻസ് ഒക്കെ വന്നു.
0: അതിന് അവിടെ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നംകുളത്തെ HM ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിനോട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്കുന്ന കാഴ്ച പോയതല്ലേ, അപ്പോൾ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞത്, ഞാനിപ്പോൾ അതിന് മറുപടി പറയില്ല, ഇവിടുന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത് കാഴ്ചയുള്ളവർ എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷേ എല്ലാവരും അങ്ങനെയാകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. ഇത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ചൊരിടം എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു PhD ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാണ് PhD ചെയ്യുന്നത്?
0: സാഹിത്യ വിമർശനവും ഭൗതിക പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി?
0: ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കൂടെയാണ് PhD ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭൗതിക പരിണാമവും ആദ്യകാല മലയാള നോവലുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എൻ്റെ ടോപ്പിക്ക്. നമുക്ക് പഴയകാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പോൾ ഈ റിസർച്ചിൻ്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്. അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ. വേറൊരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ

0: അതിന് വേണ്ടുന്ന ഒരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അതാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തെരഞ്ഞെടുക്കുന്നത്.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്?
0: മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയിൽ.
1: പി ജിയോടെ
0: എടുത്തതാ. പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
2: അധ്യാപികയായ ഹീര വിയസുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റും 42 സെക്കൻഡും. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: നിഗശീൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറയുമടയുന്ന വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: വെള്ളി

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടു പരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ഇതളൂർന്നുപോയ ഒരു വസന്തകാലത്തിന്റെ ഓർമ്മ പോലെ മൺമറഞ്ഞ എത്രയോ ഗാനശില്പികളുടെ ഒരിക്കലും മരിക്കാത്ത അടയാളപ്പെടുത്തലാണ് ഓരോ ഗാനങ്ങളും. വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഓരോ ഗാനങ്ങളിലും ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും പല പല ഭാവങ്ങളിലൂടെ വരച്ചുകാട്ടുന്നവയാണ്. തൂലികയിലൂടെ പിറവിയെടുക്കുന്ന ഓരോ വരികൾക്കും അതിനുദ്ദേശിക്കുന്ന ഭാവം കൈവരണമെങ്കിൽ, അതൊരു ഭംഗിയുള്ള കവിതയാവണമെങ്കിൽ അതിനുതകുന്ന ഈണങ്ങൾ മനോഹരമായി മെനഞ്ഞെടുക്കുക തന്നെ വേണം. അത്തരത്തിലുള്ള എത്രയോ ഗാനശില്പികളും ആലാപന മാധുര്യത്താൽ മഹത്തരമായ ആ സൃഷ്ടികളെയെല്ലാം ആസ്വാദനത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ച ഗായകരും ദൈവത്തിന്റെ കയ്യൊപ്പു പതിഞ്ഞ മനോഹര സൃഷ്ടികൾ തന്നെയാണ്. നിലാവും നീഹാരവും നീരദസന്ധിയും കാറ്റും കർണികാരവും കാമ്യവർണ്ണങ്ങളും നിറയുന്ന പ്രണയകൽപ്പനകളുടെ ഹരിതഭൂമിയിലേക്ക്, ലളിതം മധുരത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് നമുക്കൊന്നുകൂടി പോകാം.
0: ലളിതം മധുരം.

ഇതളിന് നിറമേകാൻ അഞ്ജനം തീർത്ത് നിസ്വനായി നിൽക്കുന്ന പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ എസ് രമേശൻ നായർ വർണ്ണിച്ചപ്പോൾ ഹൃദയത്തിൽ ചാലിച്ച ഈണമിട്ടത് എം ജി രാധാകൃഷ്ണനായിരുന്നു. പാദസരം എന്ന പഴി കേട്ടാലും കാലിൽ കെട്ടിപ്പുണർന്നുകിടക്കാൻ കഴിയുന്ന സ്വർണമായി തീർന്നെങ്കിലെന്നത് വ്യത്യസ്തമായ കവിസങ്കല്പം തന്നെ. ഓരോ വരിയും സംഗീതവും മനസ്സിന്റെ ഉള്ളിൽ ചേർത്ത് നിർത്തുന്ന എം ജി ശ്രീകുമാറിന്റെ ആലാപനം ഈ ഗാനത്തിന്റെ ആസ്വാദന ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. നിനച്ചിരിക്കാതെ മാഞ്ഞുപോകുന്ന പ്രകൃതിയുടെ നിറച്ചാർത്തണിഞ്ഞ ഭാവങ്ങളെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ അത്രയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്.

0: ലളിതം മധുരം.
1: മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന സ്നേഹം, ആ സ്നേഹം മനുഷ്യരിൽ മാത്രമല്ല സർവജീവജാലങ്ങളിലുമുണ്ടെന്ന കവി വർണ്ണന. കാറ്റിന്റെ താളത്തിൽ പച്ചിലകളാട്ടി നടന്നുപോകുന്ന വഴിയാത്രികന് തണലേകുന്ന മരം നൽകുന്നതും സ്നേഹത്തിന്റെ മറ്റൊരു രൂപകൽപ്പന തന്നെ. സ്നേഹത്തിന്റെ പല പല ഭാവങ്ങൾക്ക് നിറച്ചാർത്തുപകരുന്ന മഴത്തുള്ളികൾ പൊഴിക്കുന്ന ജലകണങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്നതിൽ കാവാലം നെയ്തെടുത്ത വരികൾക്ക് അതിന്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോവാതെ ഉദയഭാനു ഈണം പകർന്നപ്പോൾ പിറവിയെടുത്തത് ഒരു സുന്ദരഗാനമാണ്. കേൾക്കുമ്പോൾ മനസ്സിന് ഇമ്പം നൽകുന്ന ഗാനങ്ങൾ മറക്കാതെ ഓർമ്മയിൽ കാത്തുവെക്കുന്നവരാണ് നാം ഓരോരുത്തരും. ചിത്രയുടെ മധുരമായ ആലാപനത്തിൽ മറവിയിൽ മാഞ്ഞുപോവാൻ ഇടയില്ലാത്ത ഈ ഗാനം ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. കാവാലത്തിന്റെ രചനയിൽ ഉദയഭാനു പകർന്നു നൽകിയ ഈണത്തിൽ ചിത്ര ആലപിച്ച ഗാനം.

ലളിതം മധുരം. പഴയകാല ഓർമ്മകൾ ഉറങ്ങുന്ന ചിലപ്പതികാരത്തിന്റെ ചിലമ്പൊലികൾ മുഴങ്ങിയ തൃക്കണാ മതിലകത്തും ചേരമാൻ പറമ്പിലും ഒന്നു ചുറ്റിവരാൻ മനസ്സിനോട് പറയുന്നതിൽ നിന്നു തന്നെ പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ അത്തരം ചരിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഹരിശ്രീ കുറിക്കാനായി തുഞ്ചൻ പറമ്പിലേക്ക് ഒരു കൈക്കുമ്പിൾ മണലും ഒരു നുള്ള അരിയും കൊണ്ടുവരാനായി മനസ്സിനോട് ആവശ്യപ്പെടുന്നതിൽ തുഞ്ചൻ പറമ്പിൽ നിന്ന് ആരംഭം കുറിച്ച മലയാളത്തിന്റെ മഹാത്മ്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലാവാം കവി മനസ്സ് ലക്ഷ്യം വെച്ചത്. ഈ ഒരു ഗാനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളറകളിൽ മറക്കാതെ സൂക്ഷിച്ചുവെക്കേണ്ട ചരിത്ര താളുകളിലേക്ക് ഒരെത്തിനോട്ടം തന്നെയാവാം ബിച്ചു തിരുമല ഉദ്ദേശിച്ചത്. മലയാളിയുടെ നാവിൽ വാക്കുകളെ താളത്തിൽ അർത്ഥപൂർണമായി അടുക്കിവെച്ച തേനും വയമ്പും ചാലിച്ച പാട്ടെഴുത്തുകാരൻ, ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച കവി, ഋതുഭേദങ്ങൾ പോലെ മാറിമറയുന്ന സകല മാനുഷിക ഭാവങ്ങളും പാട്ടിലൊതുക്കി നമ്മുടെ ഹൃദയത്തിലേറ്റിയ ഗാനരചയിതാവ്. മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഈ കവിയുടെ പേനത്തുമ്പുകളിൽ നിന്ന് പിറന്നുവീണിരുന്നു. ഹൃദയത്തോടൊന്നു ചേർത്തുവെക്കാൻ മധുരമനോഹര ഗാനങ്ങളാൽ മലയാളം ധന്യമാക്കിയ മഹാപ്രതിഭ, എല്ലാ ഓർമ്മകൾക്കും അതിമനോഹരമായ അർത്ഥം നൽകിയ പ്രിയ രചയിതാവ്, സുഗതമായ പാട്ടനുഭവങ്ങളുടെ ഓർമ്മകളുമായി പാട്ടിന്റെ വഴിയിലൂടെ നമ്മെ കൈപിടിച്ചു നടത്തിയ ഈണങ്ങളുടെ മുത്തച്ഛൻ കെ രാഘവൻ ഈണം നൽകിയപ്പോൾ ഈ ഗാനത്തിന്റെ മാറ്റ് പതിന്മടങ്ങ് വർദ്ധിച്ചു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന ഈ ലളിതഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഹരിദാസ്.

0: ലളിതം മധുരം.
1: പ്രണയം പകരം വെക്കാനില്ലാത്ത വികാരം. എത്ര പറഞ്ഞാലും എഴുതിയാലും വീണ്ടും വീണ്ടും പതിന്മടങ്ങ് മാറ്റുകൂടുന്ന പ്രണയത്തെക്കുറിച്ചുള്ള എല്ലാ കവിതകളും കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി ഒട്ടും കുറയാതെ നമ്മുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ്. പാതി ഉറക്കത്തിൽ തന്നെ തഴുകിയുണർത്തിയത് കുളിർക്കാറ്റാണോ എന്ന് സംശയിക്കുമ്പോഴും അത് പാതിമയ്യായ തന്റെ പ്രിയതമയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന കവിഹൃദയം. എം കെ ശ്രീകുമാർ കുറിച്ചിട്ട വരികൾക്ക് കെ പി എസ് സി ചന്ദ്രശേഖരൻ പകർന്ന ഈണവും എൻ ശ്രീകാന്തിന്റെ ആലാപനവും ഈ ലളിതഗാനത്തെ ശ്രദ്ധേയമാക്കി. ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനം പേറുന്ന ആകാശവാണിയിലൂടെ ഒഴുകിവന്ന ഈ ഗാനമാവട്ടെ ഇന്നത്തെ ലളിതമധുരത്തിൽ അവസാനമായി.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

അറിയിപ്പ്. ഷിഗല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക: കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഉഷ കേശവപ്പടി ഒല്ലൂരിൽ നിന്നും. പദം കർപ്പൂരം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം. ശ്രീജിയാണോ?
1: അതെല്ലോ.
0: ആ, ഞാൻ ഇവിടെ ആകാശവാണിയിൽ നിന്നാണ്, നമ്മുടെ സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ജയകൃഷ്ണനാണ്. പറയൂ, എന്തൊക്കെയാ വിശേഷം? കച്ചേരികൾക്ക് ധാരാളം കേൾക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും ആകാശവാണി ധാരാളമായിട്ട് കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ടോ? ആകാശവാണിയിൽ ഏതെല്ലാം പ്രോഗ്രാംസ് ആണ് കേൾക്കാറ്?
1: ധാരാളമായിട്ട് കേൾക്കാറുള്ളത് കച്ചേരികള്, പിന്നെ ചലച്ചിത്ര ഗാനങ്ങള്, വാർത്ത.
0: ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: പാട്ട് പഠിച്ചിട്ടുണ്ട്.
0: എത്ര വർഷം പഠിച്ചു?
1: ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ഏഴാം ക്ലാസ്സിൽ തൊട്ട് പഠിച്ചു തുടങ്ങി.
0: അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വീട്? എവിടെയെന്ന് പറഞ്ഞ?
1: ചേറൂര്.
0: ചേറൂര്. അപ്പോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മുതൽ പാട്ട് പഠിച്ചു തുടങ്ങി അല്ലേ?
1: പഠിച്ചു തുടങ്ങി.
0: ഇപ്പോഴും പാട്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
1: ഇപ്പോഴും പഠിക്കുന്നുണ്ട്.
0: ആരുടെ അടുത്ത പഠിക്കുന്നു ഇപ്പോ?
1: ഇപ്പോ ശ്രീമതി ബേബി ശ്രീരാം.
0: അവര് ചെന്നൈയിലല്ലേ? ഡോക്ടർ ബേബി ശ്രീരാം അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അവര് ബേസിക്കലി ഷീസ് ഫ്രം ട്രിവാൻഡ്രം അല്ലേ? ഓൺലൈനിലാണോ പഠിത്തം അതോ നേരിട്ടാണോ?
1: ഓൺലൈനിൽ. നാട്ടിൽ വരുമ്പോ നേരിട്ട് ക്ലാസ്സുകൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ചെന്നൈ പോകുമ്പോ അവിടെ നിന്ന് നേരിട്ട് പഠിക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ ഏതാ കീർത്തനം പഠിക്കുന്നത്?
1: ഞങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഞാനും എന്റെ ഒരു കൂട്ടുകാരും കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങള് ഓറങ്കശായി കഴിഞ്ഞു.
0: കാമ്പോജി അല്ലേ?
1: കാമ്പോജി.
0: അതിന്റെ പല്ലവി ഒന്ന് പാടാവോ?
1: ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: ആയിക്കോട്ടെ, പല്ലവി മാത്രം പണിയാ മതി, കുഴപ്പമില്ല.
1: ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ

0: കച്ചേരികൾ ധാരാളം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ.
1: അതെ
0: അതെ അതെ. അപ്പോ ഇപ്പൊ മെയിൽ സിംഗേഴ്സ് നോക്കുക വെച്ചാൽ ആരുടെയൊക്കെയാണ് കച്ചേരികൾ കേൾക്കാറ്?
1: അതായത് എന്റെ വീട്ടില് ഞാൻ വെള്ളാറ്റഞ്ഞൂരാണ് എന്റെ വീട്, സ്വന്തം വീട്.
0: ഓക്കെ.
1: അപ്പൊ വീട്ടിൽ അമ്മ വളരെ ചെറുതു മുതലേ എനിക്ക് തോന്നുന്നു എന്റെ കേൾവി അധികം കേൾക്കാനുള്ള കാരണം തന്നെ അമ്മ സദാസമയം റേഡിയോ വെച്ചോണ്ടിരിക്കും. അപ്പൊ അതില് അന്ന് മുതലേ ഈ കച്ചേരി കേട്ട് കേട്ട് കേട്ടിട്ടുള്ള ഒരു ശീലങ്ങൾ നല്ലോണമുണ്ട്. രാത്രിയായാലും രാവിലത്തെ അന്നൊക്കെ ലൈവ് കച്ചേരികളും ഉണ്ടാവണ ധാരാളമായിട്ട്. അപ്പൊ അതില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം കെവിന്റെ ഒരു ശൈലി, മധുരമണിയരുടെ
0: കെവിൻ. കർണാടക സംഗീത രംഗത്തെ സ്ത്രീ സാന്നിധ്യം പറയുകയാണെങ്കിലേ, ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കച്ചേരികൾ ആരുടെയായിരിക്കും?
1: ഇപ്പോൾ എനിക്ക് എന്റെ ടീച്ചറുടെ കച്ചേരി, പ്രത്യേകിച്ച് രാഗം പാടുക, നിലവില് പാടുക എന്നൊക്കെ പറയുമ്പോൾ എന്റെ ടീച്ചറുടെ കച്ചേരി ഭയങ്കര ഇഷ്ടമാണ്.
0: ബേബി ടീച്ചറുടെ. ഓക്കെ.
1: ബേബി ടീച്ചറുടെ.
0: പിന്നെ പിന്നെ
1: അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ പേരില് ഒരുപാട് പേരുടെ, ഇപ്പൊ ചെന്നൈയിലൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം നല്ല നല്ല അമൃത വെങ്കടേഷ് മാതിരി പഴയ കച്ചേരികളാണെങ്കിൽ ധാരാളം എന്താ പറയാ, എം എൽ വസന്തകുമാരി, ഡി കെ പൊട്ടമ്മാൾ, അവരുടെയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു.
0: പുതിയ തലമുറയിലെ രഞ്ജിനി ഗായത്രി,
1: രഞ്ജിനി ഗായത്രി കേൾക്കാറുണ്ട് ധാരാളം.
0: പിന്നെ സൗമ്യ, ബോംബെ ജയശ്രീ, അങ്ങനെ കുറെ പേരുണ്ടല്ലോ.
1: കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കച്ചേരികളോടാണ് എനിക്ക് കുറേ കൂടി താല്പര്യമുള്ളത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ ചിലർക്ക് ചില രാഗത്തോട് ചില പ്രത്യേക പ്രതിപത്തി ഉണ്ടാവാറുണ്ട്, അങ്ങനെ പ്രത്യേക ഇഷ്ടമുള്ള ചില രാഗങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ?
1: എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം ദേവകാന്താരിയാണ്.
0: ദേവകാന്താരി? ഓ, എന്തുകൊണ്ടാണ് അങ്ങനെ ദേവകാന്താരി ഇഷ്ടപ്പെടാൻ കാരണം പ്രത്യേകിച്ച്?
1: അത് അതിന്റെ കാരണം എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗം ദേവകാന്താരിയാണ്.
0: ശരി. ശരിക്കും ദേവകാന്താരി എന്ന് പറയുമ്പോ നമ്മള് തോടി, ശങ്കരാഭരണം, കല്യാണി, കാമ്പോജി, ഖരഹരപ്രിയ എന്നൊക്കെ പറഞ്ഞില്ലേ, അത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കോപ്പുള്ള രാഗം അല്ലല്ലോ ശരിക്കും ദേവകാന്താരി.
1: സ്കോപ്പുള്ള രാഗമല്ല, അത്രയും സ്കോപ്പ് ഇല്ല ശരിക്കും. ഒരു മെയിൻ രാഗം ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. പക്ഷെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു രാഗം എന്ന് പറയുന്നത് ദേവകാന്താരി.
0: പിന്നെ സൂക്ഷിച്ച് ദേവകാന്താരി പാടിയില്ലെങ്കിൽ ആരബിയിലേക്ക് വഴുതി മാറാനുള്ള സാധ്യത ഇല്ലേ അവിടെ?
1: നല്ലോണമുള്ള ഒരു രാഗമാണ്. ഞാൻ ആദ്യം എന്റെ ഏഴാം ക്ലാസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ ശ്രീ വി ആർ ദിലീപ് കുമാർ അദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്താണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഓർമ്മ വെച്ചൊരു കാലം മുതലേ, അതായത് രണ്ടാം ക്ലാസ് ഒക്കെ മുതലേ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം മിക്കവാറും എല്ലാ കൊല്ലവും അവിടെ വെള്ളാറ്റഞ്ഞൂർ അമ്പലത്തില് കച്ചേരികൾ അവതരിപ്പിക്കുമ്പോ ഈ ദേവകാന്താരി അധികവും പാടാറുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്
0: ദേവകാന്താരി അധികം നമ്പർ ഓഫ് കീർത്തനങ്ങൾ വളരെ കുറച്ച് കീർത്തനങ്ങളല്ലേ ഉള്ളൂ.
1: കീർത്തനങ്ങൾ കുറവാണ്, ബാക്കിയുള്ള രാഗങ്ങളെയൊക്കെ മേജർ രാഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് കീർത്തനങ്ങൾ കുറവാണ്. പക്ഷെ അതിലത്തെ എന്നേരവും ഉന്തൻ സന്നിധിയിൽ അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്ഷീരസാഗര. ക്ഷീരസാഗര
0: ഏറ്റവും ഈ കൃതി, ഈ രാഗത്തിൽ ഏറ്റവും പോപ്പുലറായ കൃതി ക്ഷീരസാഗരയാണല്ലോ.
1: ക്ഷീരസാഗരയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികള്.
0: കുട്ടികള് സംഗീതമായിട്ട് എങ്ങനെ?
1: രണ്ടുപേർക്കും താല്പര്യമുണ്ട്, ചെറുതായിട്ട് പാടും. മകള് മെയിൻലി ഡാൻസ്, ഇപ്പോ ഡാൻസ് ആയിട്ട് കുച്ചിപ്പുടി.
0: ഓക്കെ.
1: നടക്കണം.
0: ആരടുത്ത പഠിക്കുന്നത് ഡാൻസ് കുച്ചിപ്പുടി?
1: ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ.
0: ഓക്കെ ഓക്കെ.
1: ഇപ്പൊ കൂടുതൽ ഹയർ സ്റ്റഡീസിനായിട്ട് കുച്ചിപ്പുടിയിൽ, കുച്ചിപ്പുടി ജില്ലയിൽ തന്നെ.
0: അവിടെ ആന്ധ്രയിൽ പോയിട്ട് പഠിക്കുന്നുണ്ടോ?
1: ആ, പോയിട്ട്. ശുമാർത്തിരത്തയ്യ ശർമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടും പഠിക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. മകൻ?
1: മകൻ ഇപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കയറി.
0: ഓക്കെ ഓക്കെ. ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പദം ഒരല്പം ഒന്ന് പാടാവോ?

0: ഓക്കെ.
1: ജയലവൃത്തത്തിലൊരു പദം.
0: ഏതിലാ? കുചേലവൃത്തം അല്ലേ?
1: ജയലവൃത്തം,
0: ഓക്കെ
1: കുചേലവൃത്തം.
0: ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കർണാടക സംഗീതം കൂടുതൽ സാങ്കേതികതകളിലാണ് ഊന്നുന്നത്. നമുക്ക് കഥകളി സംഗീതം എന്ന് പറയുമ്പോൾ ഒരു അഭിനയ സംഗീതം അല്ലേ?
1: ഭാവത്തിനാണ്.
0: ശരിക്കുള്ള വ്യത്യാസം എങ്ങനെ നമ്മൾ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കുക?
1: അതില് ഞാൻ വളരെ ചെറുതായിട്ട് മനസ്സിലാക്കിയതനുസരിച്ച് അതില് നടനാണ് അവിടെ പ്രാധാന്യം. അദ്ദേഹത്തിന്റെ ഇതിനനുസരിച്ച്

0: സംഗീതം പറയുമ്പോൾ ഒരു അഭിനയ സംഗീതം അല്ലേ,
1: ഭാവത്തിനാണ്.
0: ശരിക്കുള്ള വ്യത്യാസം എങ്ങനെ നമ്മൾ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കുക?
1: അതില് ഞാൻ വളരെ ചെറുതായിട്ട് മനസ്സിലാക്കിയതനുസരിച്ച് അതില് നടനാണ് അവിടെ പ്രാധാന്യം. അദ്ദേഹത്തിന്റെ ഇതിനനുസരിച്ച് നമ്മൾ പാടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരന്റെ ധർമ്മം.
0: അപ്പൊ
1: അവിടെ ഭാവത്തിനും അതിനാണ്
0: അഭിനയത്തിനാണ് പ്രാധാന്യം.
1: അഭിനയത്തിനും
0: അഭിനയത്തിന് വേണ്ട സംഗീതമാണ് വേണ്ടത്,
1: സംഗീതമാണ് കൂടുതൽ. കർണാടക സംഗീതത്തില് ഗായകനോ അല്ലെങ്കിൽ ഗായികയ്ക്കോ ധാരാളം അവരവരുടെ മനോധർമ്മങ്ങൾക്കും ബാക്കിയുള്ള ഇതിനെല്ലാം സ്കോപ്പ് ഉണ്ട്.
0: അപ്പൊ ഈ കഥകളി സംഗീതവും കർണാടക സംഗീതവും പറ്റി നമ്മൾ സംസാരിച്ചു. ഹിന്ദുസ്ഥാനി കേൾക്കാറുണ്ടോ?
1: കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ ഇഷ്ടമാണ്.
0: എന്താണ് ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ഒരു കൃത്യമായ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
1: വളരെ ചിട്ടയായിട്ട് അവര് സാധകം ചെയ്തിട്ട് ശ്രുതി ശുദ്ധമായിട്ടാണ് പാടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
0: കറക്റ്റ് കറക്റ്റ്.
1: കുറച്ചും കൂടിയും അവരുടെ സ്കൂളിന് ഏത് സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും.
0: ഓക്കെ,
1: അതുപോലെ തന്നെ
0: ആ സ്കൂൾ അവർ അതിന്റെ ഭാഷയിൽ നമ്മൾ ഖരാന എന്ന് പറയാ,
1: വളരെ
0: ഖരാന
1: ഖരാന, ഓരോ ഖരാനകളും.
0: യെസ്.
1: പിന്നെ വളരെയധികം നല്ല സാധകം ചെയ്തിട്ടാണ് പലരും പെർഫോം ചെയ്യാനും സ്റ്റേജിലേക്ക് വരിക തന്നെയുള്ളൂ.
0: ഓക്കെ,
1: ഇന്നത്തെ നിലയിൽ കർണാടക സംഗീതത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും പലരും ആ ഒരു എന്താ പറയാ പ്രാക്ടീസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നവരാണോ എന്ന് സംശയം തോന്നാറുണ്ട്.
0: ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് വ്യത്യാസം ഞാൻ പറയട്ടെ. അതായത് ഒന്ന്, ഹിന്ദുസ്ഥാനി സംഗീതക്കാർ ശ്രദ്ധിക്കുന്ന പോലെ വോയിസ് കൾച്ചർ കർണാടക സംഗീതക്കാർ ശ്രദ്ധിക്കാറില്ല, ഒന്ന്.
1: തീർച്ചയായിട്ടും.
0: മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഹിന്ദുസ്ഥാനി കോൺസെർട്ടിൽ അല്ലെങ്കിൽ കർണാടക സംഗീത കോൺസെർട്ടിനെ അപേക്ഷിച്ച് നമ്പർ ഓഫ് കോമ്പോസിഷൻസ് വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ,
1: ശരിയല്ലേ?
0: നമ്മൾ ഒരു രണ്ടര മണിക്കൂർ കച്ചേരിയിൽ ഒരു ഒരു 12 ഐറ്റം പാടും കർണാടക സംഗീതക്കാരെ. ഹിന്ദുസ്ഥാനി
1: അനുസരിച്ച്
0: അതെ ഒരു 10 ഐറ്റം എങ്കിലും പാടും അല്ലേ. ഇപ്പോൾ വർണ്ണം, ഗണപതി സ്തുതി, സരസ്വതി സ്തുതി, അതുപോലെ ഒരു ഒരു ചൗക്കാലകീർത്തനം, ഒരു സ്പീഡ് കീർത്തനം, പിന്നെ പതഞ്ജാവളി, ദില്ലാന എന്തെങ്കിലുമൊക്കെ വന്ന് ഭജൻസ്, തിരുപ്പുകൾ, എങ്ങനെ വന്നാലും ഒരു 10 ഐറ്റം എങ്കിലും പാടും ഒരു കച്ചേരിയിൽ. ഹിന്ദുസ്ഥാനിക്കാർ ചിലപ്പോൾ ഒരു 2-3 ഐറ്റം കൊണ്ട് മാക്സിമം ഒരു ഹിന്ദുസ്ഥാനി കോൺസെർട്ട്.
1: 2-3 മണിക്കൂർ കച്ചേരികൾ.
0: അതെ അതെ അതെ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ശ്രുതി സെൻസ് വളരെ ശ്രദ്ധേയമാണ്.
1: അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു നോട്ട് തന്നെ അവർ മാസങ്ങള്
0: പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ശ്രുതി ചേർന്ന് പാടാൻ തന്നെ അവർ മാസങ്ങളോളം പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമേ കോമ്പോസിഷനിലേക്ക് പോകുള്ളൂ. നമ്മള്
1: ഇപ്പൊ ഇവിടെയൊക്കെ നമ്മള് കർണാടക സംഗീതത്തിൽ നമ്മൾ അത്രയും നേരം ഒരു ഒരു നോട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം ഒന്നും പഠിക്കാൻ തന്നെ ആരും തയ്യാറാവില്ല,
0: ക്ഷമയുണ്ടാവില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അരങ്ങേറണം എന്നുള്ള ചിന്തയാണല്ലോ കുട്ടികൾക്ക്. അതെ അതെ. ഇവിടെ ഒരു കൊല്ലം പഠിച്ചിട്ട് 10 കച്ചേരി നടത്തും, അവിടെ 10 കൊല്ലം പഠിച്ചാൽ നമുക്ക് ഒരു കച്ചേരി നടത്താം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, തമാശയായിട്ട് പറയുമെങ്കിലും അത് സത്യമാണത്.
1: പിന്നെ ക്വാളിറ്റി വ്യത്യാസം.
0: പിന്നെ ഈ കർണാടക സംഗീത കച്ചേരികളിലെ നമ്മൾ ഒരു 3 പാർട്ടായിട്ട് തിരിച്ചാൽ, ഒരു ഫസ്റ്റ് പാർട്ട് അതായത് അപ് ടു തനിയാവർത്തനം വരെയുള്ള ഒരു പാർട്ട്, പിന്നെ തനിയാവർത്തനം ഉൾപ്പെടുന്ന ഒരു മെയിൻ രാഗവും അങ്ങനെയുള്ള അല്ലെങ്കിൽ രാഗനാരം പല്ലവി ആയിട്ടുള്ളൊരു പാർട്ട്, പിന്നെ പിന്നെ ഒരു തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആഫ്റ്റർ ദി പോസ്റ്റ് തനി പാർട്ട്. അതിൽ ഈ തനിയാവർത്തന ശേഷമുള്ള പാർട്ടിലാണല്ലോ നമ്മൾ സാധാരണ എല്ലാ തരം ശ്രോതാക്കളെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാവുന്ന ഐറ്റംസ് ഉള്ളത്. അതെ, ഭജൻസ്, ജാവളി, ദില്ലാന, തിരുപ്പുകൾ, കാവടിച്ചിന്ത്, അങ്ങനെ ഒരു ഒരു ഒരു ഒരു ഭജൻ പാടാവോ?
1: ഭജനം ജീവിൻ കൃഷ്ണപദം,

0: അപ്പോൾ തുടർന്നും റേഡിയോ കേൾക്കുക, സംഗീത പരിപാടികൾ കേൾക്കുക, വീണ്ടും വിളിക്കാം. അപ്പോൾ ഈ സംഗീത ജീവിതത്തിൽ എല്ലാ നന്മകളും നേരുന്നു.
1: വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 45 രൂപ കൂടി 13,665 രൂപയ്ക്കും പവന് 360 രൂപ കൂടി 1,09,320 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
9: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
8: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
9: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
8: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
9: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
8: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
4: നാളെ രാവിലെ 9:30 കേൾക്കാം യുവവാണി. ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ കലാപ്രതിഭാ പുരസ്കാരം നേടിയ യദു പി എമ്മുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം നാളെ രാവിലെ 9:30 യുവവാണിയിൽ.

0: മച്ചാട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്നത്, ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്.
0: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു.

0: ഉണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. രണ്ടുപേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പാ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുന മാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
0: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 റൺസിന് വിജയിച്ചു. ഒരു മാസം നീളുന്ന ടി

ട്വന്റി മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളെ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു.
2: വയറിളക്കം സാധാരണയായി കൊച്ചു കുട്ടികളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ വയറിളക്കം ഉണ്ടാകുന്നത്. ഇത് മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറുന്നതുമാണ്. ചിലപ്പോൾ വയറിളക്കത്തിൻ്റെ കൂടെ ബ്ലഡ്, മ്യൂക്കസ് അഥവാ കഫം, കടുത്ത പനിയും വയറിന് നല്ല വേദന, നിർജ്ജലീകരണവും ഉണ്ടാകാറുണ്ട്. സാധാരണ വയറിളക്കത്തിന് അക്യൂട്ട് ഡയറിയ അഥവാ വയറിളക്കം എന്നാണ് പറയുന്നത്. ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് മൂന്നോ നാലോ ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫുഡ് പോയിസൺ കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളിലും വയസ്സായവരിലും വയറിളക്കം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുക, ബി പി വളരെ താഴ്ന്നിരിക്കുക, ശരീരത്തിൻ്റെ തൊലിപ്പുറവും നാവും വളരെ വരണ്ട് ഡ്രൈ ആയിരിക്കുക. ഇങ്ങനെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ORS ലൈന് കലക്കി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് മരുന്ന് നൽകുകയും വേണം. ചിലപ്പോൾ വയറിളക്കം തനിയെ മാറിക്കൊള്ളും. വയറിളക്കത്തോടൊപ്പം കടുത്ത പനിയും ക്ഷീണവും ഉണ്ടെങ്കിൽ ഉടൻ മരുന്നുകൾ നൽകേണ്ടതാണ്. ഇടത്തെ സൈഡിലെ കുടലിലെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വയറിളക്കം വന്നതെങ്കിൽ മലം കുറേച്ചെ കുറേച്ചെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. മൂട് കനപ്പും എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നു. വലത് സൈഡിലെ വൻകുടലിനോ ചെറുകുടലിനോ ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. വെള്ളം പോലെ ധാരാളം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകും. മറ്റൊരു തരം ഡയറിയയാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇത് ഭക്ഷണം കഴിച്ച് അത് ചെറുകുടലിൽ ചെന്നാലുടൻ ഉണ്ടാകുന്ന വയറിളക്കമാണ്. ലാക്ടേസ് ഡെഫിഷ്യൻസി, ഫ്രാക്ടേസ് ഡെഫിഷ്യൻസി, ട്രിഹലേസ് ഡെഫിഷ്യൻസി ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും കണ്ടുവരുന്നത് ലാക്ടേസ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈമിൻ്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. വേറൊരു തരം ഡയറിയയാണ് സെക്രീറ്ററി ഡയറിയ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കലരുന്നു. ഇത് ചെറുകുടലിലോ വൻകുടലിലോ ചെന്ന് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് ധാരാളം മലം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകുന്നു. വയറിളക്കം 4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മലത്തിലൂടെ ധാരാളം കൊഴുപ്പ് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഫാറ്റി ഡയറിയ എന്ന് പറയുന്നു. പാൻക്രിയാസിൻ്റെ അസുഖം മൂലമാണ് ഇതുണ്ടാകുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പാൻക്രിയാസിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പനിയും ഛർദിയുമായിരിക്കും. അത് കഴിഞ്ഞാണ് വയറിളക്കം ഉണ്ടാകുന്നത്. എത്ര തവണ വയറ്റിൽ നിന്ന് പോയി എന്നും അത് വെള്ളമായിട്ടാണോ കട്ടിയായിട്ടാണോ എന്നും അതിൽ ബ്ലഡ്, മ്യൂക്കസ്, പഴുപ്പ് എന്നിവ ഉണ്ടോ എന്നും പോകുമ്പോൾ വേദനയുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നും മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണം കൊണ്ടാണോ എന്നും അറിയാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ് പ്രധാന ലക്ഷണം. ഇത് ചില കുട്ടികളിൽ കൂടുതലായിട്ടും ചിലരിൽ കുറവായിട്ടും കാണാറുണ്ട്. ORS ലൈന് കൊടുക്കുന്നത് നല്ലതാണ്. മുല

മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ മുലപ്പാൽ തുടർന്നും കൊടുക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം ORS ലായനിയും കൊടുക്കാവുന്നതാണ്. വയറിളക്കത്തിൻ്റെ പ്രധാന കാരണം ശുചിത്വക്കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും കുറയുന്നതാണ് മറ്റൊരു കാരണം. മുതിർന്നവരിൽ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാതിരിക്കുക, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതിനെയാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് കാരണം സ്ഥിരമായിട്ട് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് മെഡിസിൻസും കഴിക്കുന്ന

0: ഒരു കാരണം. രണ്ടാമത്തെ കാരണം സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയാണ്. നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവേഷൻ മൂലം IBS ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പാലോ പാലുൽപ്പന്നങ്ങളോ നട്സ് ഐറ്റംസോ ചില പഴങ്ങൾ, വെജിറ്റബിൾ ഇവ മൂലവും IBS ഉണ്ടാകാം. ഇവ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കത്തിൻ്റെ കൂടെ അമിതമായ മ്യൂക്കസ് അഥവാ കഫം, രക്തം, അത് ചുവപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ കണ്ടാൽ അതിനെ മലീന എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, രണ്ടു മൂന്ന് ദിവസം മലം പോവാതിരിക്കുക, ഒരു ദിവസം തന്നെ പലതവണ മലം പോകുന്നത്, പക്ഷേ അത് ലൂസ് മോഷൻ ആയിട്ടല്ല, എത്ര തവണ പോയാലും തൃപ്തി വരാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചാലുടൻ വയറ് വീർത്തു വരിക, ഫുഡ് കഴിക്കാൻ താമസിച്ചാലുടൻ ഗ്യാസ് നിറയുന്ന അവസ്ഥ, എരിവ്, പുളി, മധുരം, ഇറച്ചി, ഫാസ്റ്റ് ഫുഡ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിന് കാരണം കുടലിലുണ്ടാകുന്ന ഡാമേജാണ്. മലത്തിന് ചുവപ്പ് നിറം അഥവാ രക്തത്തിന്റെ അംശം ഉണ്ടാകുന്നത് ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന അർബുദം, പൈൽസ് എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. പച്ച നിറത്തിലുള്ള മലത്തിന് കാരണം കുടലിൽ ബാക്ടീരിയ അഥവാ വൈറസ് എന്നിവ കൊണ്ടുള്ള അണുബാധ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾ കഴിച്ചാലും ഇങ്ങനെ വരാം. കളിമണ്ണിന്റെ നിറത്തിലുള്ള മലത്തിന് കാരണം കരൾ, പിത്തസഞ്ചി എന്നിവയ്ക്കുണ്ടാകുന്ന അസുഖ നിമിത്തമാണ്. കറുത്ത നിറത്തിലുള്ള മലത്തിന് കാരണം അർബുദം, ആന്തരിക രക്തസ്രാവം, വൻകുടലിലെ അൾസർ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വയറിളക്കം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. 5 മിനിറ്റിൽ കൂടുതൽ, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെള്ളം തിളപ്പിച്ചതിനു ശേഷമേ ഉപയോഗിക്കാവൂ. ഇതോടൊപ്പം തണുത്ത വെള്ളം അഥവാ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് ദോഷമാണ്. വെള്ളം കോരിക്കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അഥവാ കപ്പ് ക്ലീൻ ചെയ്യാതിരുന്നാലും അസുഖം പകരാം. വയറിളക്കമുള്ളപ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ്. മാത്രമല്ല ലൂസ് മോഷൻ മൂലമുണ്ടാകുന്ന പൊട്ടാസ്യം ഡോസിനെ പഴം കുറയ്ക്കുന്നു. വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡായതിനാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുന്നു. കട്ടതൈര്, ഇത് വയറ്റിലെ ഗട്ട് ബാക്ടീരിയ നിലനിർത്താനും ലൂസ് മോഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. വയറിളക്കമുള്ളപ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് കുറയുന്നു. ഇതിനെ പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ORS ലായനി, കരിക്കിൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ്, കഞ്ഞിവെള്ളം, വെജിറ്റബിൾ സൂപ്പ് ഇവ കുടിക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കുന്നതും വയറിളക്കത്തിന് വളരെ നല്ലതാണ്. മരുന്നുകൾ ഒരു അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സുഗന്ധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച ദാഹശമനി, ചോക്ലേറ്റ്, കോഫി ഇവ ചേർന്ന ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ കൊടുക്കാറുള്ള ഹോമിയോ മരുന്നുകൾ ആഴ്സനിക്കം ആൽബം, ആലോസ്, എത്തൂസ, കൽക്കേറിയ ഫോസ്, ചമോമില, ക്രോട്ടൺ റിഗ്ലിയം, മെർസോൾ, മെർക്കോർ, നെക്സോമിക്ക, പോഡോഫൈലം എന്നിവയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വയറിളക്കമുള്ള രോഗി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ സോപ്പ് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം അവിടെയും ആൻറ്റിസെപ്റ്റിക് ലോഷൻ കൊണ്ടോ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ പ്രത്യേകം വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുമല്ല ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം ഈ വയറിളക്കമുള്ള ആ രോഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് VS.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായി വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത്

0: വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: ഇന്ത്യൻ എയർഫോഴ്സ് ഹമേശാ ഭാരത് കി ഢാൽ ഔർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹമ്നേ യഹി ഭാവന ആപ് സബ്കേ അന്ദർ ദേഖി. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അൻജാം ദേ പായെ തോ ഉസ്കേ പീച്ചേ ഹമാരേ ഇൻഡിജിനസ് പ്ലാറ്റ്ഫോം കേ സാത്ത് സാത്ത് ഹമാരി എയർഫോഴ്സ് കേ ട്രെയിൻ
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO, അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ

0: വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ, സമയം 1:00.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ഗാനമഞ്ജരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഒരേ പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രോതാക്കൾ വ്യത്യസ്തവും കൗതുകവും ഉണർത്തുന്ന പദങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നത് സ്വാഗതാർഹം തന്നെ. വെളുത്ത സ്ഫടിക കണങ്ങളെപ്പോലെ നിർമ്മലമായതും സുഗന്ധം പരത്തി ചുറ്റുപാടിനെ പവിത്രമാക്കുന്നതും സ്വയം ജ്വലിച്ച് മറ്റുള്ളവർക്ക് പ്രകാശവും പരിമളവും പകരുന്നതുമായ ഒന്നാണ് കർപ്പൂരം. കത്തിത്തീരുമ്പോൾ പോലും സ്വാർത്ഥതയുടെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാത്തതിനാൽ ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമായി കർപ്പൂരത്തെ കണക്കാക്കുന്നു. ഭക്തി നിർഭരമായ വേളകളിൽ തെളിയുന്ന ദിവ്യജ്വാലയായി ഹൃദയങ്ങളെ സുഗന്ധം കൊണ്ട് നിറയ്ക്കുന്ന വിശുദ്ധ സാന്നിധ്യമാണ് കർപ്പൂരം. സ്വയം അലിഞ്ഞ് പ്രകാശവും പരിമളവും മാത്രം അവശേഷിപ്പിക്കുന്ന ഈ വസ്തു നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദാത്ത മാതൃകയാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ കർപ്പൂരം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഒല്ലൂർ കേശവപ്പടിയിൽ നിന്നും ഉഷ. ആദ്യ ഗാനം ആസ്വദിച്ചതിന് ശേഷം ഉഷയുടെ വിശേഷങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ.

0: ഹലോ ഹലോ,
1: നമസ്കാരം മാഡം.
0: ഇത്
1: നമസ്കാരം മാഡം.
0: ഉഷയാണോ?
1: അതെ, ഉഷയാണ്.
0: നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയിൽ നിന്നാണ്.
1: വളരെ
0: കർപ്പൂരം
1: സന്തോഷം.
0: കർപ്പൂരം എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെ ചോദിച്ചറിയാമെന്ന് കരുതി.
1: ആദ്യം തന്നെ ആകാശവാണിക്ക് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഞാൻ എന്റെ ഈ കർപ്പൂരം എന്ന പദം തെരഞ്ഞെടുത്തതിന്.
0: സന്തോഷം.
1: ധാരാളം കത്തുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഗാനമഞ്ജരി. എനിക്ക് ഇപ്പൊ കൊറേ നാളുകളായിട്ട് എടുക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണാവോ എന്റെ കത്തുകളൊന്നും എടുക്കണില്ലല്ലോ എന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഇന്നിപ്പോ വിളിച്ചത്, എന്റെ പാട്ടുകളാണ് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. വളരെ സന്തോഷം മാഡം.
0: ഓക്കെ, ഞങ്ങൾക്കും സന്തോഷം. വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള ഒരു പദമാണെന്ന് തോന്നുന്നു. കാരണം കർപ്പൂരം എന്നുള്ള ഒരു പദം എങ്ങനെയാണ് ഇതിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്?
1: ഇപ്പൊ ഞാൻ ഗാനമഞ്ജരിക്ക് വെണ്ണ, നെയ്യ്, പാല് ഇതൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാനിവിടെ ഇത് തെരഞ്ഞെടുക്കാൻ കാരണം തൊട്ടടുത്ത് മുരുകന്റെ ചെറിയൊരു അമ്പലമുണ്ട്, അവിടെ ഇന്നും പോയി തോന്നും ഞാൻ എല്ലാ ദിവസവും. അപ്പൊ അവിടെ ഈ കർപ്പൂരം മുരുകൻ ഇങ്ങനെ തൊഴുത് ഇതിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കും. അവിടെ കർപ്പൂരം തൊഴുതിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ കർപ്പൂരം എന്നുള്ള പദം കൊണ്ട് ഇങ്ങനൊരു ഗാനമഞ്ജരി ഉണ്ടാക്കിക്കൂടെ എന്നുള്ളൊരു ഓർമ്മ തോന്നിയത്. അങ്ങനെയാണ് എനിക്കത് മനസ്സിലുദിച്ചത്. അങ്ങനെയാണ് എഴുതാനായിട്ടുള്ള കാരണം.
0: പിന്നെ
1: ഈ പദങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാ, കൊറേ പദങ്ങൾ എന്റെ മനസ്സിൽ തന്നെ റയറായിട്ടുള്ള പദങ്ങൾ എന്റെ മനസ്സിൽ തോന്നും. അപ്പൊ അതൊക്കെ ഞാൻ ഒരു റഫായിട്ട് ഒരു കടലാസിൽ എഴുതി വെക്കും. തിരക്കിലായാലും ഓടിപ്പോയിട്ട് അത് എഴുതി വെക്കും. പാട്ടിന്റെ ഫസ്റ്റ് ലൈനാണ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ അതിന്റെ രണ്ട് പദങ്ങൾ മാത്രം എഴുതി വെക്കും. പിന്നെ എനിക്കറിയാലോ ആ പാട്ട് ഇന്നതാണെന്ന്. അങ്ങനെ അത് പിന്നീട് അത് പുസ്തകത്തില് പകർത്തിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത്.
0: അതല്ല, അപ്പൊ ആദ്യം പദം സെലക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോ ഉടനെ എഴുതി വെക്കും അല്ലേ? ഓക്കെ. അപ്പൊ
1: കൊറേ പാട്ടുകൾ പുസ്തകത്തിൽ ഞാൻ ധാരാളം പുസ്തകം എന്നാ ഒരു നാലഞ്ച് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ നിറഞ്ഞുണ്ട്.
0: അതെല്ലേ,
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേഡം. ആകാശവാണി ഒക്കെ പാട്ടുകളും പരിപാടികളും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്നു ഞങ്ങള് എല്ലാവരും.
0: അതെല്ലേ,
1: ഞാൻ മാത്രല്ല, കൊറേ കൊറേ ശ്രോതാക്കൾക്ക് ഞാൻ കത്ത് എഴുതിന്ന് മേഡം നേരത്തെ പറഞ്ഞില്ലേ.
0: അപ്പോ നമുക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ആകാശവാണി എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു.

0: ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അനിയത്തി ഞാനും ഒരു ബ്രദറുണ്ട്. പിന്നെ ഇപ്പൊ അനിയത്തിമാര് മൂന്നാളെ കല്യാണം കഴിഞ്ഞു, രണ്ട് പ്രദേശത്തിന്റെ കല്യാണം കഴിഞ്ഞു, അവരൊക്കെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞങ്ങള് അനിയത്തി അഗ്രികൾച്ചർ ജോലി ചെയ്യുന്നു, ഞാൻ ഇവിടെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നു.
1: അപ്പൊ ഉഷ ടീച്ചറാണല്ലേ?
0: ആ
1: അതെ അതെ, വിളിക്കാലോ അല്ലെ. എത്ര കുട്ടികളുണ്ട്
0: ഇവിടെ? ഇപ്പൊ കുട്ടികൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിട്ടുള്ളു. ഞാൻ സെന്ററിൽ എടുക്കണത്, സെന്ററിൽ പോയിട്ടില്ല, എന്റെ വീട്ടിലല്ലേ
1: എടുക്കണല്ലേ.
0: അപ്പൊ ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളു വർഷം. പിന്നെ കുറെ കുട്ടികൾ ഇന്നലെ വരാന്ന് പറഞ്ഞു ഫോൺ വിളിച്ചിട്ടുണ്ട്.
1: അതെല്ലേ, അപ്പൊ നല്ലൊരു തുടക്കമാവട്ടെ.
0: അതെ,
1: അപ്പൊ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യൂലേ?
0: ആ
1: കൊച്ചുകുട്ടികൾക്കാണോ അതോ മുതിർന്ന കുട്ടികൾക്ക്?
0: എല്ലാം ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇല്ലല്ലോ.
1: ആ എല്ലാ വിഷയങ്ങളും എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും എടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവധി ദിവസങ്ങളില് നമ്മുടെ വീട്ടില് വളരെ
0: ശനിയാഴ്ചയല്ലേ, ഇന്ന് ഞാൻ എന്തായാലും 2 മണി വരെ എടുക്കാന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകാശവാണിയുടെ പെട്ടെന്ന് കോള് വന്നപ്പോ ഞാൻ 12:30 നിർത്തി.
1: അതെല്ലേ,
0: അതാണുണ്ടായത്.
1: അതെ, ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മറ്റൊരു സമയം കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ?
0: അതന്നെ അതന്നെ, അങ്ങനെയാണ് വിചാരിച്ചത്.
1: ഓക്കെ, അപ്പൊ ഇനി ആകാശവാണി പരിപാടികളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ നവതി ആഘോഷങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ
0: റേഡിയോയില് കേൾക്കാറുണ്ട് അതൊക്കെ എല്ലാതും.
1: ഉണ്ടല്ലേ,
0: പിന്നെ ഞങ്ങളെ ഓർമ്മ വെച്ചപ്പോ തന്നെ റേഡിയോ തന്നെയല്ലേ എല്ലാവരും കേൾക്കുന്നത്. എല്ലാ പരിപാടികളും ഞങ്ങൾ കേൾക്കും. സുഭാഷിക്കും തൊട്ട്, സുഭാഷ് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി.
1: അതെ, തുടക്കം തന്നെ അങ്ങനെയാണല്ലോ.
0: അത് നല്ല ഇഷ്ടം സുഭാഷിതം കേൾക്കാനായിട്ട്.
1: അപ്പൊ
0: എല്ലാ പരിപാടികളും നമുക്ക് സമയമുള്ളപ്പോ, എപ്പം സമയം കിട്ടുന്നവരില്ലല്ലോ.
1: അതെ,
0: പിന്നെ സമയമുള്ളപ്പോഴൊക്കെ കേൾക്കും, പാട്ടുകൾ കൂടുതൽ കേൾക്കും.
1: ട്യൂഷൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ആ കുട്ടികളെ കൂടി ഈ ഒരു ആകാശവാണി കേൾക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ?
0: അത് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ എന്നോട് ചോദിച്ചു, ചേച്ചി ആർക്കാ ഫോൺ വിളിച്ചത് ആർക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ അത് ആകാശവാണിനെ വിളിച്ചു. അതപ്പൊ അവർക്ക് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ടല്ലോ, അവര് വീട്ടില് റെഡി ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ വീട്ടില് റെഡി ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നോട്.
1: ആണല്ലേ, നമ്മള് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് കൂടുതലും കേൾക്കാറ്? ഇപ്പൊ പാട്ടുമായി ബന്ധപ്പെട്ട പരിപാടികളിലെ എല്ലാം സജീവ സാന്നിധ്യമാണ്.
0: ആ ഇത് ഇത് ഓഫ് ആവില്ലല്ലോ റേഡിയോ, എല്ലാ പരിപാടികളും നമുക്ക് കേൾക്കാലോ.
1: പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളായത് കൊണ്ട് തന്നെ പാട്ട് പാടാനും ഇഷ്ടമുണ്ടാവും തോന്നുന്നു. ഒരു പാട്ട്
0: പാടാനൊക്കെ ഇഷ്ടം, പക്ഷെ പാട്ട് ഞാൻ ആസ്വദിക്കുള്ള വേറെ എനിക്ക് പാടുന്നില്ല ഞാൻ.
1: ഓക്കെ, അപ്പൊ നല്ലൊരു ആസ്വാദകയാണ്, സന്തോഷം. പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ കൂടുതല്?
0: പഴയ പാട്ടുകൾ മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: ആണല്ലേ,
0: ഇഷ്ടമല്ല മാത്രം.
1: ഇപ്പൊ തെരഞ്ഞെടുത്ത പാട്ടുകളും മിക്കതും പഴയ പാട്ടുകൾ തന്നെയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ അതെ, പഴയ തന്നെയാ.
1: ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണ്?
0: ഗായകൻ,
1: ഗായകനോ ഗായികയോ? അങ്ങനെ
0: യേശുദാസ് ഇഷ്ടപ്പെട്ടത്
1: കൂടുതൽ.
0: ദേശംഭരനും ഇഷ്ടമാണ് പാട്ടിന്റെ. പിന്നെ പാട്ട് ഗായികമാരിൽ എനിക്ക് മാധുരിനെ ഭയങ്കര ഇഷ്ടം. മാധുരിയുടെ ഒരു സൗണ്ടിന് ഒരു ഫ്ലോ ഉണ്ട് പാട്ടിന്, അതാ ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പൊ തെരഞ്ഞെടുത്ത ഗാനങ്ങളിൽ മിക്കതും യേശുദാസിന്റെ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് ചോദിച്ചത്. പിന്നെ നമുക്കറിയാം കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുള്ളതും യേശുദാസ് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ശ്രോതാക്കളോട് എന്ത് പറഞ്ഞു, എല്ലാവരും എല്ലാവരും ആകാശവാണി പരിപാടികളൊക്കെ നന്നായി ആസ്വദിക്കുക, കേൾക്കുക. അതൊക്കെ ശരിക്കും നമുക്കൊരു നോളജാണ് ഈ പരിപാടികളൊക്കെ. ശരിക്കും നമുക്ക് എല്ലാ പരിപാടികളും നമുക്കൊരു നല്ലൊരു നോളജ് തരുന്ന പരിപാടികളാണ് ആകാശവാണിയിൽ. ഒന്നിനൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക, അത് മാത്രമേ ഞാൻ പറയുന്നത്.
1: അപ്പൊ ആകാശവാണി തുടർന്നും കേൾക്കുക, കേൾക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: അതെ അതെ അതെ, ഓക്കെ.
1: നമുക്കിനി അപ്പൊ മറ്റു പാട്ടുകളിലേക്ക് കടക്കാം അല്ലേ?
0: ഓക്കെ, താങ്ക് യു മാഡം.
1: ഓക്കെ ഓക്കെ, നന്ദി. അംഗീകാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: ഗാനമഞ്ജരി ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
5: വെള്ളി രാവിലെ 7:20
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
5: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയായ ഗാനമഞ്ജരിയിൽ കർപ്പൂരം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഉഷ കേശവപ്പടി ഉല്ലൂരിൽ നിന്നും. പരിപാടി തുടർന്നും കേൾക്കാം. ഇനി വാഴവീമായം എന്ന ചിത്രത്തിൽ പി മാധുരി ആലപിച്ച ഗാനം. ഗാനരചന വയലാരാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

വരികൾ വയലാർ രാമവർമ്മ, സംഗീതം എം എസ് ബാബുരാജ്, എസ് ജാനകി പാടിയത്. ചിത്രം ലോറ നീയെവിടെ.

ദിവ്യ ദർശനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ബി വസന്തയും ആലപിച്ച ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ ഈണം.

0: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയിൽ കർപ്പൂരം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഉഷ കേശവപ്പടി ഒല്ലൂരിൽ നിന്നും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്നേഹാശംസകളോടെ ഞാൻ ബിജി ബാബു.
1: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
0: അറിയിപ്പ്: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഈയിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ആകാശവാണി തൃശൂർ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: Good afternoon. This is Akashvani. I am Anuja Kumar with the midday news. The headlines. Prime Minister Narendra Modi leaves on a 6-day visit to France and Slovakia. Says his visit will focus on boosting economic and cultural

0: എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
1: മരണവീട്ടിലെ അലങ്കോലപ്പെട്ടൊരു വിരുന്നുശാലയാണ് രംഗം. മരിച്ചയാൾ മർമലഡോവ്. റഷ്യൻ ഭാഷയിൽ മർമലഡ് എന്നതിന് ജെല്ലി എന്നാണ് അർത്ഥം. ജെല്ലി ചേർത്തുള്ള ഒരു വിഭവവും ആ മരണവീട്ടിൽ വിളമ്പിയിട്ടുണ്ട്. മരിച്ച ശേഷവും മർമലഡോവ് പിച്ചി ചീന്തപ്പെടുന്നു. മരിച്ചയാളുടെ ഭാര്യ കാതറീന മനം തകർന്ന് ലെക്കുകിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഒരു കലഹം തന്നെ അഴിച്ചുവിട്ടു. മരണവീട്ടിലും മതിലേൽ കിളിർത്തതാരെന്നു ചൊല്ലി കലാപം ആതിഥേയയും വീട്ടുടമസ്ഥ അമാലിയെയും തമ്മിൽ. കഥാനായകൻ നിക്കോവിന് വേണ്ടപ്പെട്ട കുടുംബമാണത്. വീട്ടിലെ മൂത്ത മകൾ സോണിയ നിക്കോവിന് പ്രിയപ്പെട്ടവൾ. നിക്കോവിൻ്റെ അനിയത്തി ഡോണിയയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നീട് നിക്കോവും കുടുംബവും ഇറക്കിവിട്ട ആളാണ് ലൂഷിൻ. അയാൾ തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമന ചിന്താഗതിക്കാരൻ്റെ മുറിയിൽ താമസിക്കുന്നുണ്ട്. നിക്കോവ് ഒരിക്കൽ വേദനിപ്പിച്ചു വിട്ട പാമ്പാണ് ലൂഷിൻ. കലഹം നടക്കുന്ന മരണവീട്ടിലേക്ക് ദുഷ്ടലാക്കോടെ തക്കുനോക്കി ലൂഷിൻ ആൻഡ്രിയോടൊപ്പം കടന്നുവരുന്നു.

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ, ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
1: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
1: കണ്ടു, നിങ്ങളാണ് അരികിൽ ഇരുത്തിയത്. എന്നിട്ട് ഞാൻ എടുത്തുവെന്ന് പറഞ്ഞാൽ നുണയാണത്.
0: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റ് പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
1: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപലാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളൂ, എനിക്ക് വേണ്ട.
0: അപ്പോൾ 100 രൂപൽ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
1: നല്ലവനായ ദൈവമേ.
0: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
0: ആ, അപ്പോ നിങ്ങൾക്കും അറിയാമായിരുന്നു.

0: അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ. അല്ലാതെ അമാലിയെ പറയില്ലല്ലോ.
1: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണക്കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്ന് ധൈര്യം വന്നു? വൃത്തികെട്ടവന്മാർ. സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപൾ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്ത് പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
2: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക, ഞാനിത് നിന്ന് തരുന്നു.
0: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ, അമാലിയ സഹായിക്കൂ.
1: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്ന് കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയുള്ളൂ.
3: എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
0: കണ്ടോ, കണ്ടോ, കണ്ടോ, 8 മടക്കിയ 100 രൂപിളിന്റെ ഒരു നോട്ട്.
3: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നു പോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
2: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
1: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
0: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? നിരപരാധിയെന്ന്.
1: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
0: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
1: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
0: സോണിയ, മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
4: ഹേ ലൂഷൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
0: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
4: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
0: എന്ത്, ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ദേ, വെറുതെ വിട്ടിത്തം പോലും വരരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
4: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല. ആദർശങ്ങൾക്കെതിരാ.

0: ഇയാള് സ്വന്തം കൈകൊണ്ടാ ആ 100 രൂപ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ, ഞാൻ സത്യം ചെയ്യുന്നു.
1: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 രൂപ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 രൂപ നോട്ട് കൊടുക്കുക?
0: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങളത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ്

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. ആദ്യം കേദാരം രാഗത്തിലുള്ള ഭജന സേയവേ, താളം രൂപകം അന്നയ്യ കൃതി.
1: ജനസേയവേ ഓ മനസാ

0: ഇതുവരെ സ്വരസാഗരത്തിൽ പാടിയത് എം ഡി രാമനാഥൻ, ലാൽഗുഡി ജി ജയറാമൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. സ്വരസാഗരം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
6: ശനി രാവിലെ 11:50.
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.

0: ആകാശവാണി തൃശൂർ. വനിതാ വേദി. വനിതാ വേദിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയവുമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനം കടന്നെത്തുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമം നിലനിർത്താൻ യോഗ ഏറെ സഹായിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബാരോഗ്യത്തെയും അതുവഴി സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കും. അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു എൻ വിയുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു.
1: പ്രിയപ്പെട്ട വനിതാ വേദി ശ്രോതാക്കളെ, മറ്റൊരു അന്താരാഷ്ട്ര യോഗ ദിനം കൂടി കടന്നെത്തുകയാണ്. എല്ലാ വർഷവും

0: യോഗയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാറുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളിൽ അവബോധം സൃഷ്ടിക്കാറുമുണ്ട്. ഇപ്രാവശ്യം, അതായത് 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, പ്രായം കൂടുമ്പോൾ ആരോഗ്യകരമായി മുന്നോട്ട് നീങ്ങാൻ യോഗ എത്ര കണ്ട് സഹായിക്കുന്നു എന്ന ഈ വിഷയത്തെക്കുറിച്ചും അതോടൊപ്പം സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്ദു എൻ.വി. ആണ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 14 വർഷത്തിലേറെയായി യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഇന്ദു ടീച്ചറുമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: വളരെയധികം കുട്ടികളെ യോഗ അഭ്യസിപ്പിക്കുകയും പ്രായമായവർക്കും സ്ത്രീകൾക്കും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സഹായിക്കുകയും പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ സ്വയം യോഗ അഭ്യസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ.
1: അതെ.
0: ഈ യോഗ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് വനിതാവേദി ശ്രോതാക്കളോട് സംസാരിക്കാൻ വളരെയധികം അനുയോജ്യയായ വ്യക്തിയാണ്. വനിതാവേദിയിലേക്ക് സ്വാഗതം. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, അതാണ് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ പ്രമേയം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും കല്യാണം കഴിഞ്ഞ് കുട്ടികളും വീട്ടിലുള്ള മറ്റ് കാര്യങ്ങളും ജോലിയും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ആരോഗ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. അവർ അവനവനെ ശ്രദ്ധിക്കാറില്ല, അവനവന്റെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല, ആഹാരവും ചിട്ടവട്ടങ്ങളും ഒന്നും ശ്രദ്ധിക്കാറില്ല. പിന്നീട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതാകുമ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരുന്നത് ദുഃഖകരമായി തന്നെ മനസ്സിലാക്കാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യകരമായി മുന്നേറാനായിട്ട് യോഗ എങ്ങനെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളെ?
1: ആദ്യം തന്നെ യുജ് എന്ന സംസ്കൃതം വാക്കിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. യുജ് എന്ന് പറയുമ്പോൾ യോജിപ്പിക്കുക, ഒന്നിച്ച് ചേർക്കുക എന്നാണ് അർത്ഥം. യോഗ എന്ന് പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിനെ ഒന്നുമായി കൂട്ടിച്ചേർക്കുക. ശരീരം, മനസ്സ്, ബുദ്ധി ഇത് മൂന്നിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് കൊണ്ടുപോയി ജീവിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ബുദ്ധി ഉണർവോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് യോഗ പരിശീലനം. അത് ആരായാലും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ശരിയായ അതിൻ്റെ ഉദ്ദേശം അതാണ്. യോഗ എങ്ങനെയാണ് ഈ കമ്പൈൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ, യോഗയിൽ പ്രധാനമായിട്ടും ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് യോഗാസനങ്ങൾ ആണ് യോഗ എന്നാണ്. എന്നാൽ യോഗയിൽ വിവിധ പരിശീലന മുറകളുണ്ട്. ആരോഗ്യം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് മെഡിറ്റേഷൻ, ധ്യാനം, ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം പോലെ, പിന്നെ ശരീരത്തിൻ്റെ വ്യായാമം നൽകുന്ന യോഗാസനങ്ങൾ, പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ്, ശവാസനം പോലെ, ഇതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ പരിശീലിച്ച് നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താം. അതുപോലെ ഈ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഹെൽത്തി ഏജിങ്, അത് നമ്മൾ തന്നെത്താൻ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യാം. അതായത് ശരീരം ഒരു രോഗാവസ്ഥയിലേക്ക് കടക്കാതെ സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, അത് ഫിസിക്കലായിട്ട് മാത്രമല്ല നമ്മളുടെ ആന്തരിക പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ നടക്കുകയാണെങ്കിൽ ഈ ഹെൽത്തി ഏജിങ് വളരെ എളുപ്പമാണ്.
0: യോഗ അഭ്യസിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുക? പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒന്നിനും നേരമില്ലാത്ത അവസ്ഥ, അതുകൊണ്ട് തന്നെ യോഗയ്ക്ക് വേണ്ടി ഒരു മണിക്കൂറോ മറ്റോ ചെലവാക്കാൻ അവർക്ക് സമയമില്ല എന്ന് പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്. അതിലെത്രത്തോളം സാങ്കത്യമുണ്ട്? സ്ത്രീകൾ അങ്ങനെ കുറച്ച് സമയം അവനവന് വേണ്ടി മാറ്റിവെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അതേക്കുറിച്ചൊന്ന് സംസാരിക്കാമോ?
1: സ്ത്രീകൾ പൊതുവെ അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ മടിയുള്ള ആൾക്കാരാണ്. സാധ്യമല്ലാത്ത ആൾക്കാരല്ല, സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ഞാൻ 14 വർഷമായിട്ട് 15 വർഷത്തോളമായിട്ട് മുടങ്ങാതെ യോഗ പരിശീലിക്കുന്നു എന്നുള്ളത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സ്ത്രീകൾക്ക് കുടുംബം, ജോലി, അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, പിന്നെ കുടുംബത്തിലുള്ള ആളുകളുടെ ആരോഗ്യം, ഇതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ വരുമ്പോൾ അവരെപ്പോഴും അവരുടെ ആരോഗ്യം എന്നുള്ളത് ഒരു സെക്കൻഡറി, രണ്ടാമത്തെ കാര്യമായി മാറ്റിവെക്കും. ഇതിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കും, ആവശ്യത്തിൽ കൂടുതൽ അധ്വാനിക്കും. അത് അവരുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി സമയം ചെലവാക്കണം എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ കൂടുതലായിട്ട് അധ്വാനിക്കുമ്പോൾ അത് പിരിമുറുക്കുണ്ടാക്കും, അത് ശരീരത്തിനും മനസ്സിനും പിരിമുറുക്കുണ്ടാക്കും. ഇങ്ങനെ പിരിമുറുക്കം നമ്മൾ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു രോഗാവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിക്കുക. ആ രോഗാവസ്ഥ നമ്മളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് സ്ത്രീകൾ അത് ഏതെങ്കിലും

0: വിധത്തിൽ അതിൽ നിന്നൊന്ന് മുക്തി നേടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗ എന്ന് പറയുന്നത് എപ്പോഴും അസുഖം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അതൊരു ചികിത്സാരീതിയായിട്ടല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. അസുഖം വരുന്നതിന് മുൻപ് നമ്മൾ ഈ യോഗയിലേക്ക് വരികയാണെങ്കിൽ, യോഗ പരിശീലനം തുടങ്ങുകയാണെങ്കിൽ, നമുക്ക് അസുഖങ്ങൾ വരാതെ തന്നെ നമ്മളുടെ എല്ലാ ഈ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ആ ഒരു അസുഖത്തിന് വേണ്ടി മാത്രം യോഗ പരിശീലിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭേദമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ പഴയ ആ ഒരു ജീവിതശൈലിയിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് നമ്മളുടെ ഒരു ജീവിതചര്യയായി മാറണം. അതായത് നമ്മൾ രാവിലെ എണീറ്റ കുളിച്ചു പല്ല് തേച്ചു നമുക്ക് മുടങ്ങാതെ ചെയ്യുന്ന ചില ദിനചര്യകളുണ്ടല്ലോ, അതുപോലെ ഒരു ദിനചര്യയാക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും സമയം കണ്ടെത്താനും അങ്ങനെ നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അസുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. നമ്മളുടെ ആ ഒരു എനർജി, നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും ആരോഗ്യവതിയാണെന്നൊരു ചിന്തയും വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് സമയം കണ്ടെത്തും. അങ്ങനെ ഒരുപാട് സമയമൊന്നും യോഗ പരിശീലനത്തിന് ആവശ്യമില്ല. ദിവസത്തിൽ ഒരു മണിക്കൂറിൽ താഴെ നമുക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കണം. നമ്മൾ നമ്മളുടെ അന്നത്തെ ചില പ്രവൃത്തി, അതായത് ഇപ്പം നമ്മൾ സീരിയൽ കാണുന്നുണ്ടോ, മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഈ യോഗ പരിശീലനത്തിനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യം എന്തായാലും നിലനിർത്താൻ സാധിക്കും.
1: ഇപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം എന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യമാണ്, അത് കുട്ടികളുടെ ആരോഗ്യമാണ്, അതുവഴി സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ യോഗ പരിശീലിക്കുമ്പോൾ അത് കുടുംബത്തിന് കൂടി ഒരു ഉപകാരപ്രദമായ കാര്യമാവില്ലേ?
0: വളരെ ശരിയാണ്. സ്ത്രീകളുടെ മാനസികാവസ്ഥ, അതായത് ശരീരത്തിന് സുഖമില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാനസികാവസ്ഥയെ ബാധിക്കും. ആ മാനസികാവസ്ഥ അത് അവർ പ്രകടിപ്പിക്കുന്നത് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ വല്ലാതെ ഇമോഷണലായിട്ടോ പലതരത്തിലും. അത് കുടുംബത്തോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുമ്പോൾ കുടുംബം എന്നുള്ളത് അവരുടെ ഒരു വീക്ക്നെസ്സാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ കൂടുതൽ സമയം കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഈ ഒരു അസുഖം എന്നുള്ളൊരു അവസ്ഥ, അത് മാനസികമായാലും ശാരീരികമായാലും, എല്ലാം കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും കുടുംബത്തിൻ്റെ സ്വാസ്ഥ്യം തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ്.
1: ഒരു ആസന മുറ എന്നതിനപ്പുറത്ത് യോഗയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും യോഗാസനങ്ങൾ അതൊന്നും എനിക്ക് വഴങ്ങില്ല എന്ന് പറയുന്നിടത്ത് ആണ് ടീച്ചർ പറഞ്ഞ ഈ മറുപടി പ്രസക്തമാവുന്നത്. അപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന, സ്ത്രീകൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ആസനങ്ങളാണുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴാണ് യോഗ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണോ അതോ എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷമാണോ നമ്മൾ ഈ യോഗ വേണം, പ്രാക്ടീസ് വേണം എന്ന് തീരുമാനിക്കുന്നത്? നിങ്ങൾ നല്ല ആരോഗ്യവതിയാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, വേറെ യാതൊരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടോ അല്ല, സ്വന്തമായിട്ട് തോന്നിയിട്ടാണെങ്കിൽ, ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാതരം യോഗാസനങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സ്ഥിരമായ പരിശീലനത്തിലൂടെ മാത്രമാണ് നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തുക. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ യോഗാസനവും ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരുപാട് പരിശീലനങ്ങളുണ്ട്. അതായത് ആ ശരീരത്തിലെ മസിലുകളെയും ജോയിൻറ്റുകളെയും വഴക്കം കിട്ടുന്നതും ശക്തിപ്പെടുത്തുന്നതും, അതുപോലെ നമ്മളുടെ ശരീരത്തിനുള്ളിലെ ഓരോ നാഡിഞ്ഞരമ്പുകളിലുള്ള ഫ്ലോ, രക്തയോട്ടം, ഓക്സിജൻ സർക്കുലേഷൻ, ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരുപാട് പരിശീലനങ്ങൾ, സ്ഥൂല സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നൊക്കെ പറയും. അതെല്ലാം ചെയ്തതിന് ശേഷം ശരിയായ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യോഗാസനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു യോഗാസനം സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല. വളരെ അഡ്വാൻസ് ലെവലിലുള്ള ഒന്ന് രണ്ട് യോഗാസനങ്ങളാണ് സ്ത്രീകളോട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയം അസുഖം വന്നതിന് ശേഷം ആ രോഗം മാറുന്നതിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ അത് വിദഗ്ധനായ, ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ഒരു യോഗാധ്യാപകൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അവസ്ഥ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രത്യേക പ്രശ്നത്തിനുള്ള യോഗാസനങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പലപ്പോഴും അത് മനസ്സിലാക്കാതെ യൂട്യൂബ് നോക്കി അതുപോലെ നെറ്റ് നോക്കി നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ വളരെ പ്രധാനമാണ്. നേരിട്ട് അധ്യാപകൻ്റെ അടുത്തുനിന്ന് അഭ്യസിക്കേണ്ടതാണ്. അതല്ലാതെ യൂട്യൂബിലോ മറ്റേതിലോ

0: ഉണ്ടാക്കിയാൽ ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കറക്ഷനും നടക്കില്ല. കാരണം അസുഖം വന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കറക്ഷൻ ഓഫ് പോസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൗണ്ടർ പോസ്റ്റേഴ്സ് വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫോർവേഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നേരെയാക്കാനുള്ള ഒരു കൗണ്ടർ പോസ്റ്ററായിട്ട് ഒരു ബാക്ക് ബെൻഡ് ആവശ്യമാണ്. നിങ്ങളൊരു സൈഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് സൈഡിലേക്ക് ചെയ്തോ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു അപ്പുറത്തെ സൈഡിലേക്കും ഒരെണ്ണം ആവശ്യമാണ്. അതുപോലെ ഇതിനെപ്പറ്റി വ്യക്തമായി അറിയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചില യോഗാസനങ്ങൾ ഒഴിവാക്കേണ്ടതായി വരും, ചിലത് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പരിശീലിക്കേണ്ടതായി വരും.
1: സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട്. പ്രസവമായാലും അതിനുശേഷം മെനോപോസ് ആയാലും അങ്ങനെ പല സമയത്തും. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ തീർച്ചയായിട്ടും യോഗ പലർക്കും സഹായകരമായി വർദ്ധിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളുടെ നിർബന്ധപ്രകാരമോ ആയിരിക്കരുത്. അതുപോലെ തന്നെ ക്ഷമ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പ്രശ്നങ്ങൾ, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ പല ജീവിതശൈലി കൊണ്ടോ പിരിമുറുക്കം കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുള്ളതാവും. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നിരാശയായിരിക്കും. ക്ഷമയോടുകൂടി നിങ്ങളൊരു യോഗാധ്യാപകൻ്റെ അടുത്തുനിന്ന് ഇത് വേണ്ട വിധത്തിൽ പരിശീലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മെനോപോസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും മറ്റെന്ത് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ആയാലും എല്ലാത്തിനും അത് വേണ്ട വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും.
1: ഈ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്നതിൽ യോഗയ്ക്ക് ഏറെ കഴിവുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. മെനോപോസുമായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമൊക്കെ ആയിട്ട് വരുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യോഗ സഹായിക്കുമോ?
0: തീർച്ചയായും സഹായിക്കും. അത് യോഗയിൽ ഞാൻ പറഞ്ഞപോലെ യോഗാസനങ്ങൾ മാത്രമല്ല, നമ്മളതിൽ മെഡിറ്റേഷൻ, പ്രാണായാമം, ബ്രീതിങ് എക്സസൈസ്, അത് പ്രാണായാമം അത് തന്നെ, അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സ്, ഇങ്ങനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തു പോകുമ്പോൾ ഇത് മെഡിറ്റേഷൻ, പ്രാണ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് നല്ല രീതിയിൽ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് പരിശീലിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാവുക, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. സ്വയം പരിശീലിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും അപകടം തന്നെയാണ്.
1: ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്ത്രീകൾക്കും വളരെയധികം കൂടി വരുന്നൊരു കാലമാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് യോഗ സഹായകരമാവുന്നത്?
0: ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രശ്നം. അപ്പോൾ യോഗയിൽ പണ്ടത്തെ പുരാണ ഗ്രന്ഥങ്ങളിൽ യോഗയിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഷ്ടാംഗയോഗം. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ അഷ്ടാംഗയോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇത് പഴയ ആളുകൾ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി യോഗ പരിശീലിച്ചിരുന്ന സമയത്താണ് ഈ ഒരു യമനിയമാസനം എന്നുള്ള അഷ്ടാംഗയോഗം കൂടുതൽ പ്രസക്തമായിരുന്നത്. എന്നാൽ ഇന്നും അത് പ്രസക്തമാണ്. ആധുനിക യുഗത്തിൽ അതിനെ വളരെ സിമ്പിളായിട്ട് 5 അടിസ്ഥാന തത്വങ്ങൾ, 5 principles ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അത് ശരിയായ രീതിയിലുള്ള വ്യായാമം, ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം, ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതി, ശരിയായ രീതിയിലുള്ള വിശ്രമം, ഇത് 4 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 5th തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് പോസിറ്റീവ് തിങ്കിങ്, മനസമാധാനം എന്നൊക്കെ പറയുന്നത്. ഈ 5 നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ അതിൽ താളാത്മകമായിരിക്കണം, ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്തിരിക്കണം, ശരിയായ രീതിയിലുള്ള റിലാക്സേഷനും ഉണ്ടായിരിക്കണം. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് ഒരുപാട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ക്ഷീണമാണ് തോന്നുക. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കുറേ ഓടി, അത് കഴിഞ്ഞാൽ നമുക്ക് വയ്യ, കുറച്ച് നേരം ഇരിക്കണം. പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ ശരിയായ രീതിയിലുള്ള വ്യായാമം, യോഗയിൽ പറയുന്നത് പോലെ ഇതിനെയെല്ലാം കമ്പൈൻ ചെയ്ത് ബ്രീതിങ്, നമ്മളുടെ മൂവ്മെൻറ്റ്സ്, അതുപോലെ റിലാക്സേഷൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എനർജി ആണ്. ഈ പരിശീലനത്തിന് ശേഷം എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം, അത് നമ്മൾ പ്രാണായാമത്തിൽ, അതായത് അതിനും ഒരു താളുണ്ട്. നിങ്ങൾ 3 seconds വലിച്ചു, 3 seconds ഹോൾഡ് ചെയ്തതിന് ശേഷം 3 seconds കൊണ്ട് അത് പുറത്തു കളയുക. അത് ഒരേ ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലങ്സിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും വളരെയധികം ശാന്തത നൽകാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണം, അതും യോഗയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ഹിതമായ ഭക്ഷണം, മിതമായ അളവിൽ

0: കഴിക്കണം. ശരീരത്തിന് ഹിതമായ പല ഭക്ഷണവും മനസ്സിന് ഹിതമാവണമെന്നില്ല. അതുപോലെ തന്നെ മനസ്സിന് ഹിതം തോന്നുന്ന ഭക്ഷണം ശരീരത്തിനും ഹിതമാവണമെന്നില്ല. അത് മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി പിന്തുടരണം. അതുപോലെ തന്നെ ഈസിലി ഡൈജസ്റ്റബിൾ, എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത്. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും, കാരണം ഭക്ഷണത്തിന്റെ ദഹനം നമ്മുടെ മനസ്സിന്റെ വ്യാപാരങ്ങളെയും വളരെയധികം സ്വാധീനിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? ഒരുപാട് മസാലയൊക്കെ ഇട്ട് കുറേ പുളിയും എരിവുമൊക്കെ ചേർത്ത് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും അത് നിങ്ങളുടെ ശരീരത്തിനും അത്രയ്ക്ക് ഹിതമല്ല, മനസ്സിനും ഹിതമായിരിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർ ഡയറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ശരിയായ രീതിയിലുള്ള വിശ്രമം പറയുന്നുണ്ട്. പൊതുവെ എല്ലാവർക്കും വിശ്രമം എന്ന് പറയുമ്പോൾ ഉറക്കം, നല്ല ഉറക്കം. ഈ നല്ല ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സമയം ഉറങ്ങി എന്നുള്ളതല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കുറേ സമയം കിടന്നുറങ്ങുക അതല്ല ഉറക്കം എന്ന് പറയുമ്പോൾ. സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുന്ന ആ സമയത്തിൻ്റെ ഇടയിൽ എത്ര സമയം ഉറങ്ങിയെന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും ആണെങ്കിൽ, വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ശരിയായ വിശ്രമം. നമ്മളുടെ ബോധ മനസ്സ് ഉറങ്ങുന്നു, ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശാന്തമായ ഉറക്കം സാധ്യമാകാതെ വരിക. നിങ്ങൾ ശാന്തമായി ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സും റിലാക്സ്ഡ് ആയിരിക്കും. അതിന് യോഗയിലുള്ള ഈ റിലാക്സേഷൻ ടെക്നിക്സും ബ്രീതിങ് എല്ലാം ഹെൽപ്ഫുള്ളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസമാധാനം, പോസിറ്റീവ് തിങ്കിങ് എന്തായാലും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
1: ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ജീവിതം എന്ന് കരുതാറുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ജീവിതം തന്നെ വേഗം കൂടിയ ഒരു പ്രയാണമാണ്. അങ്ങനെയുള്ള അവസ്ഥ വളരെ കാലം കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് രോഗാവസ്ഥകളിലേക്ക് പെട്ടെന്ന് നീങ്ങുന്നതും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു യോഗ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കൂടെയാണല്ലോ, അതെങ്ങനെയാണ് ആരോഗ്യത്തെ, പ്രത്യേകിച്ച് ഈ ഹെൽത്തി ഏജിങ്ങിനെ സഹായിക്കുന്നത്?
0: നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ശരീരവും മനസ്സും ബുദ്ധിയും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് യോഗ എന്ന് പറയുമ്പോൾ. അത് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ ചിന്തിക്കാം, അതായത് നമ്മുടെ ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്, അതിൻ്റെ ഒരു യോജിപ്പിക്കലാണ്. അതിനെ പറയുകയാണെങ്കിൽ നമ്മളുടെ ചിന്ത, വിചാരം, പ്രവൃത്തി, ഇതിനെയെല്ലാം വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വിചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റും. നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുക. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, കുട്ടികളോട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ? അമ്മമാർ പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം കാണിക്കും. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ ഞാൻ ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചോദിക്കും, ആലോചിച്ചിട്ട് ചെയ്യണ്ടേ, ഇത്ര തന്നെയുള്ളൂ. എന്ത് കാര്യവും നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ളൊരു കഴിവ് വേണം. എന്തിനാണ് ഞാൻ ഈ ഓടുന്നത്? ഇത്രയും ഓടിയിട്ട് അവസാനം എന്തിലേക്കാണ് എത്തുന്നത്? അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് നേടുകയാണെങ്കിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും യോഗ പരിശീലിക്കണം എന്ന് പറയുന്നത്. ആ ചിന്ത നമ്മൾക്ക് വേണ്ട രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരവും മനസ്സും സ്വാസ്ഥ്യമുള്ളതായിരിക്കണം. അതാണ് ബുദ്ധിയുമായിട്ട് ശരീരത്തിനെയും മനസ്സിനെയും കമ്പൈൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ നമ്മുടെ മനസ്സുണ്ടായിരിക്കണം. ശരീരവും മനസ്സും ഒരേ കാര്യത്തിലാണ് മുഴുകിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിയും പ്രവർത്തിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ഓടണോ അതോ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണോ എന്ന് നമുക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കാനും സാധിക്കും.
1: അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ അവനവൻ്റെ കുട്ടികളുടെയും ആരോഗ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അവനവൻ്റെ ആരോഗ്യത്തേക്കാൾ അവർ മുൻതൂക്കം നൽകുക കുട്ടികളുടെ ആരോഗ്യത്തിനുമായിരിക്കും. ഭക്ഷണമായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഒക്കെ അവർ എത്തിക്കുമ്പോഴും മനസ്സ്, കുട്ടികളുടെ മനസ്സറിയാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ കൊച്ചു കൊച്ചു വിഷമങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തിരിച്ചറിയാനോ ഒന്നും ഈ തിരക്കേറിയ ജീവിതത്തിൽ പറ്റാറില്ല പലപ്പോഴും. ഈ കുട്ടികൾക്ക് യോഗ എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നത്? അവരുടെ പഠിത്തത്തിലും ഏകാഗ്രതയിലും അതിലൊക്കെ എങ്ങനെയാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത്?
0: യോഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഗ നമുക്ക് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊട്ട് 90 വയസ്സ് വരെയുള്ള, 90 എന്ന് പറയുന്നത് മനുഷ്യന് ഏകദേശം ഒരു ആയുസ് എന്നുള്ള നിലയ്ക്കാണ്. 90 വയസ്സിന് ശേഷവും ആരോഗ്യത്തോടുകൂടി വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കും യോഗ ചെയ്യാം. അപ്പോൾ 10 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് യോഗ ചെയ്യാവുന്നതാണ്. യോഗയിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള എല്ലാ പരിശീലനവും, മെഡിറ്റേഷൻ,

0: ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, അതുപോലെ യോഗാസനങ്ങൾ, ഇതെല്ലാം കുട്ടികളുടെ മനസ്സിനെ വേണ്ട വിധത്തിൽ സ്വാധീനിക്കുന്നതാണ്. ചില കുട്ടികൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചില കുട്ടികൾ വളരെ അലസരായിരിക്കും. ഇത് രണ്ടും വേണ്ട രീതിയിൽ ഉണർത്തിക്കൊണ്ടുവരാൻ, അതായത് ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികളെ ഒന്ന് നിയന്ത്രിക്കാനും വളരെ സ്ലോ ഡൗൺ ആയ അലസരായ കുട്ടികളെ ഒന്ന് ആക്റ്റീവ് ആക്കാനും യോഗയിലുള്ള ഈ എല്ലാ കാര്യങ്ങളും എല്ലാ പരിശീലനങ്ങളും ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ, അത് നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ മൊബൈൽ ഫോണിൽ, കുട്ടികൾ പ്രത്യേകിച്ചും മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതി, അത് കുട്ടികൾ തന്നെ ആവണം എന്നില്ല, അത് അതിനെല്ലാവരും ഉത്തരവാദികളാണ്, അമ്മമാരും ഉത്തരവാദികളാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കൂടി അതിനുവേണ്ടി ഉത്സാഹിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും യോഗ വളരെ ഹെൽപ്ഫുള്ളാണ്. യോഗയിലുള്ള ആസനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സൂര്യ നമസ്കാരം പോലെയുള്ള, അത് യോഗയിലെ ഇതായിട്ടല്ല, പക്ഷേ സൂര്യ നമസ്കാരം പോലെയുള്ള ചില പരിശീലനങ്ങളും കുട്ടികളുടെ ആ ഒരു ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. സൂര്യനമസ്കാരത്തെ പറ്റി ഇവിടെ ഞാൻ പറയാനുള്ള കാരണം, സൂര്യനമസ്കാരത്തിൽ നമ്മൾ പല സ്റ്റെപ്പുകളുണ്ട്, അതായത് പല പോസ്റ്റേഴ്സിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴാണ് അത് സൂര്യനമസ്കാരം ആവുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ബുദ്ധിയും മനസ്സും ഏകാഗ്രതയും വിട്ടുപോവുകയാണെങ്കിൽ നമ്മളിൽ തെറ്റുകൾ വരുത്തും. ഇത് തെറ്റാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികളുടെ എല്ലാ ഇതും, അതായത് ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്, മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നല്ലതാണ്. അത് ഞങ്ങളൊരു എക്സാമ്പിളായിട്ട് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. യോഗയിലുള്ള എല്ലാ ആസനങ്ങളും അതുപോലെ തന്നെയാണ്.
1: ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കാലം യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് യോഗ അവനവൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ടീച്ചർക്ക് മനസ്സിലായി കാണുമല്ലോ, അത് ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെച്ചാൽ അവർക്കും കൂടുതൽ പ്രചോദനമാകും.
0: ഞാൻ യോഗയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഞാനൊരു അൺഹെൽത്തി ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായപ്പോഴാണ് ഞാൻ യോഗയിലേക്ക് വന്നത്. അതിന് മരുന്ന് കഴിക്കുകയാണോ വേണ്ടത്, അതോ വ്യായാമത്തിലൂടെ നേരെയാക്കാനാണോ ശ്രമിക്കേണ്ടത്, യോഗയെപ്പറ്റി കാര്യമായ ഒരു ധാരണയും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എത്തിച്ചേർന്ന സ്ഥലം, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ കൃത്യമായൊരു സ്ഥലമായതുകൊണ്ടും ഞാൻ അവിടെ ഒരു കോഴ്സ്, 2 മാസത്തെ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്കതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ സ്വാസ്ഥ്യം തന്നെയാണ് നമ്മളുടെ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തന്നെ ബാധിക്കുന്നതാണ്. കുട്ടികൾക്കും അത്, നമ്മളുടെ ഭർത്താവായാലും പാരൻസ് ആയാലും എല്ലാവർക്കും അത് അവരുടെ കൂടി മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തു. അപ്പോൾ അതിലൊക്കെ വന്ന വളരെയധികം ചേഞ്ചസ് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ വളരെ സന്തോഷവതിയായി തുടങ്ങി. എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ എൻ്റെ സന്തോഷം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു തുടങ്ങി. പിന്നെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് എല്ലാം കൂടി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അഭിമാനവും ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങും. ഞാൻ ആരോഗ്യവതിയാണ്, എന്നെക്കൊണ്ട് സാധിക്കും, സാധിക്കില്ല എന്ന് വിചാരിച്ചതൊക്കെ സാധിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതും.
1: ഇത് കേൾക്കുന്ന വനിതാവേദി ശ്രോതാക്കളോട് യോഗ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് എങ്ങനെ സഹായിക്കും എന്ന സന്ദേശമാണ് നൽകാനുള്ളത്. അതേക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.
0: യോഗയിലുള്ള പരിശീലനത്തെ പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. 5 പ്രിൻസിപ്പിൾസ് ഓഫ് യോഗ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹെഡ്, ഹാൻഡ് ആൻഡ് ഹാർട്ട് എന്ന് ഞാൻ പറഞ്ഞത്, അതായത് ചിന്ത, വിചാരം, പ്രവൃത്തി, ഇതിലാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മളിതിനെപ്പറ്റി ആലോചിക്കുക. നമ്മളുടെ ചിന്തകളാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. വികാര വിചാരങ്ങളല്ല നമ്മളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ, മാനസികമോ ശാരീരികവുമായ ആരോഗ്യത്തെക്കുറിച്ചോ നിങ്ങൾ വേണ്ട വിധത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഏജിങ് എന്ന ഒരു പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. തലമുടി നരച്ച് അങ്ങനെ നമ്മൾ ഫിസിക്കലായി കാണുന്ന ഒരു കാര്യമല്ല ഏജിങ്, അത് മനസ്സിലാക്കണം. ഏജിങ് എന്ന് പറയുന്നത് നമ്മളുടെ ആന്തരിക പ്രവർത്തനങ്ങളും നമ്മളുടെ മനസ്സും യൗവനത്തോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ വേൾഡ് യോഗ ഡേയുടെ നമ്മളുടെ മെസ്സേജ് അത് എല്ലാവർക്കും സാധ്യമാക്കാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
1: ഇത്രയധികം വിവരങ്ങൾ യോഗയുമായും ബന്ധപ്പെട്ടും അത് സ്ത്രീകൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവും എന്നതിനെക്കുറിച്ചും വിശദമാക്കി തന്നതിന് വളരെയധികം നന്ദി.
0: നന്ദി.
2: അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ

0: ഹിന്ദു എൻ വിയുമായി YS പൗർണമി സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കഹോന പ്യാർ ഹേ, ഈ ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഇബ്രാഹിം ആഷ്ക്, സംഗീതം രാജേഷ് റോഷൻ.

പ്രേം കഹാനി എന്ന ചിത്രത്തിൽ ലതാ കിഷോർ ആലപിച്ച ഗാനം. ആനന്ദ് ബക്ഷിയുടെ വരികൾ, ഈണം നൽകിയത് ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

കൽനായക്. ഈ ചിത്രത്തിൽ ആനന്ദ് ബക്ഷിയുടെ വരികൾ ഈണം നൽകിയത് ലക്ഷ്മികാന്ത് പ്യാരിലാൽ. അൽക്ക യാഗ്നിക്, മുഹമ്മദ് ആസിസ് എന്നിവർ പാടിയ ഗാനം.

ചിത്രം ജ്യോത അക്ബർ, വരികൾ ജാവേദ് അക്തർ, സംഗീതം എ ആർ റഹ്മാൻ, സോനു നിഗം, മധുശ്രീ എന്നിവർ പാടിയത്.

0: ശിവാണി തൃശൂർ. ബാലലോകം.
1: ബാലലോകം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊരുത്താം ബാലവേലക്കെതിരെ, ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇക്കഴിഞ്ഞ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിച്ചല്ലോ. ഇന്നത്തെ ബാലലോകത്തിൽ ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ആകാശവാണി ഒരുക്കിയിരിക്കുന്നത്.
2: എല്ലാ വർഷവും ജൂൺ 12 തീയതിയാണ് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തെയും അവർക്ക് ലഭിക്കേണ്ട പ്രാഥമിക വിദ്യാഭ്യാസത്തെയും നിഷേധിക്കുകയും അതുവഴി അവരുടെ മാനസികവും ശാരീരികവും സാമൂഹ്യവും ധാർമ്മികവുമായ വളർച്ചയ്ക്ക് ദോഷകരമായ രീതിയിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള ജോലികളിൽ നിർബന്ധപൂർവം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ബാലവേല എന്ന് നിഷ്കർഷിക്കുന്നത്. ബാലവേലയ്ക്കെതിരെ ആഗോളതലത്തിൽ അവബോധം വളർത്തുക, കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക, അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന 2002 മുതലാണ് ബാലവേല വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിനുമുള്ള ആഗോള പോരാട്ടമാണ് ഈ ദിനാചരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ സമയത്ത് ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് നീതിയുക്തമായ കളി, മുതിർന്നവർക്ക് മാന്യമായ തൊഴിൽ എന്ന ബാലവേല വിരുദ്ധ ദിനത്തിന്റെ 2026 മുദ്രാവാക്യം ഏറെ പ്രസക്തമാകുന്നു.

0: നീതി നിയമം അനുസരിച്ച് നിലവിൽ പ്രാബല്യത്തിലുള്ള തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായി തൊഴിൽ ചെയ്യുന്നതായി കാണപ്പെടുന്നതോ ഭിക്ഷയാചിക്കുന്നതോ തെരുവിൽ ജീവിക്കുന്നതായി കാണപ്പെടുന്നതോ ആയ കുട്ടികളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഔദ്യോഗിക സമിതിയാണ് ശിശുക്ഷേമ സമിതി. ബാലവേലയ്ക്കിരയാകുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഈ സമിതിയാണ്.
1: കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ മികച്ച താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2013 ജൂൺ 3 സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ KV മനോജ് കുമാർ ആകാശവാണിയോട്.
2: എല്ലാവർക്കും നമസ്കാരം. ബാലവേല എന്നത് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈമായിട്ട് കാണാൻ നമ്മുടെ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ തന്നെ അത്രയേറെ ഫലപ്രദമല്ല നമ്മുടെ രാജ്യത്ത് എന്ന് നമ്മൾ കാണേണ്ടി വരും. കാരണം കുടുംബത്തോടൊപ്പമുള്ള വ്യവസായങ്ങളിൽ, ചെറുകിട വ്യവസായ സംരംഭങ്ങളിൽ കുട്ടികൾ പങ്കാളികളാവുന്നത് പൂർണ്ണമായും തടയാൻ നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും കുട്ടികൾ ബാല്യത്തിലും കൗമാരകാലത്തും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഘടകങ്ങൾ അവരുടെ മനസ്സിലും ശരീരത്തിലും ലഭ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. കുട്ടികൾ അവരുടെ ലോകത്ത് കളിച്ചു വളരട്ടെ, കളിച്ചും രസിച്ചും വളരട്ടെ. അവർ നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്ന് മുതിർന്നവർ അനുഭവിക്കുന്ന എല്ലാ സ്ട്രെസ്സും അനുഭവിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം ഇല്ലാതാക്കിക്കൊണ്ട്, അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കിക്കൊണ്ട്, അവരുടെ വളർച്ച പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഒരു രാജ്യത്തിൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ബാലനീതി നിയമത്തിൽ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ശിക്ഷയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവരല്ലേ? നോക്കൂ, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കുട്ടികളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച് ഭിക്ഷാടനം ചെയ്യുകയാണ്. കേരളത്തിലുടനീളം അത്തരം ഭിക്ഷാടന സംഘങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ കുട്ടികൾ വരുന്നത് അവരുടെ രക്ഷിതാക്കളുടെ കൂടെയാണ്. ചിലപ്പോൾ രക്ഷിതാക്കളൊന്നുമല്ല കുട്ടികളെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ കുട്ടികളെ റീഹാബിലിറ്റേഷൻ നടത്തി സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ ആവശ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് കുട്ടികളുടെ അവകാശത്തിൻ്റെ ലംഘനമായി കാണും. നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യവും ഇത്തരം ബാലവേലയുടെയും അതുപോലെ തന്നെ കുട്ടികളെ ഇത്തരം ഭിക്ഷാടന മാഫിയകളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം നഷ്ടമാകുന്നു, അവർക്ക് സന്തോഷകരമായ ഒരു സാഹചര്യം നഷ്ടമാകുന്നു, അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പിറകോട്ടടിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് മനുഷ്യാധ്വാനമല്ലേ? ശാരീരികവും മാനസികവുമായ കരുത്തില്ലാത്ത മനുഷ്യരെ കൊണ്ട് ഭാവി രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും? അതുകൊണ്ട് തീർച്ചയായും നമുക്ക് നമ്മുടെ രാജ്യത്ത് ബാലവേല പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അതിൽ വയസ്സിനുള്ള വേർതിരിവ് ഒഴിവാക്കി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള 18 വയസ്സുവരെയുള്ള കുട്ടികൾ എല്ലാ അർത്ഥത്തിലുമുള്ള ബാലവേലയിൽ നിന്നും മാറ്റി നിർത്തപ്പെടണം എന്ന് തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോടുള്ള അഭിപ്രായം പറയാനുള്ളത്. കുട്ടികൾ നന്മയുള്ളവരാവണമെങ്കിൽ അവർ ആഹ്ലാദഭരിതരായിരിക്കണം. ഓസ്കാർ വൈൽഡിൻ്റെ വാക്കുകളാണ്. ആ കുട്ടികൾ നന്മയുള്ളവരാവട്ടെ, അവർ ആഹ്ലാദഭരിതരാവട്ടെ, അത്തരമൊരു സാഹചര്യത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
0: സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് ആഹ്ലാദഭരിതവും സുരക്ഷിതവുമായ ലോകം സൃഷ്ടിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മുതിർന്നവരെ പോലെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ ഭരണഘടന വിപുലമായ കടമകളാണ് സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്.

0: കുട്ടികളുടെ സുരക്ഷിതത്വം, സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ ചൂഷണത്തിൽ നിന്നുമുള്ള പരിരക്ഷ, ആരോഗ്യം, അന്തസ് തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിനുമുള്ള വ്യവസ്ഥകളും ബാലനീതി നിയമം 2015, ലൈംഗിക അതിക്രമണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012, സൗജന്യവും നിർബന്ധിതവുമായ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലകൗമാര വേല നിയമം 1986 എന്നീ ബാലസംരക്ഷണ നിയമങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെയുടെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഓരോന്നും നാടിന്റെ സാമൂഹ്യ പുരോഗതിയെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനാൽ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 19, 21, 23, 24, 45 അനുച്ഛേദങ്ങൾ കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായി നിയമങ്ങളും വ്യവസ്ഥകളും സംവിധാനങ്ങളും അനുശാസിക്കുന്നു. കുട്ടികളുടെ സാർവലൗകികമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടി 1992 ഭാരതം ഒപ്പുവച്ചിട്ടുമുണ്ട്. ഇക്കാരണങ്ങളാൽ രാജ്യത്തെ ഓരോ കുട്ടികൾക്കും സുരക്ഷിതമായ ബാല്യം നൽകുക എന്നത് ഭാരതത്തിന്റെ കടമയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നാളിതുവരെ നിലനിന്ന കുട്ടികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അവലോകനം ചെയ്തും അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും സുരക്ഷിത ബാല്യത്തിന് സമഗ്രമായ നിയമം ബാലനീതി നിയമം 2015 സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്.
1: റിട്ടയേർഡ് ജസ്റ്റിസ് ഡോക്ടർ പി എൻ വിജയകുമാർ.
2: ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും മാനുഷ്യ മൂല്യങ്ങൾക്കും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും സാമൂഹ്യ, ശാരീരിക, രാഷ്ട്രീയ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. മാനുഷിക മൂല്യങ്ങളാണ് അവയുടെ അടിത്തറ. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലും ഭരണകൂടങ്ങളുടെ നിർദ്ദേശക തത്വങ്ങളിലും ബാല്യകൗമാരങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും പരിരക്ഷയും വിദ്യാഭ്യാസ അവകാശങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്യുന്നു. ആയവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഭരണ സംവിധാനങ്ങളും നിലവിലുണ്ട്. 1986 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രഖ്യാപനങ്ങളുടെ ചുവടുപിടിച്ചും നമ്മുടെ ഭരണഘടനാനുസൃതമായും ബാലവേല നിരോധനം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് എന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെൻറ് പാസാക്കുകയുണ്ടായി. ഈ നിയമത്തിൻ്റെ സംരക്ഷണയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ബാലവേല അനുവദനീയമല്ല. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ ബാലവേല എന്നത് വളരെ വളരെ അപൂർവമായി മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒരു നിരോധിത പ്രതിഭാസമാണ്. മുഖ്യ കാരണം, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം എത്താത്ത യാതൊരു പ്രദേശം പോലും നിലവിലില്ല എന്നതാണ്. ചൈൽഡ് എന്നുദ്ദേശിക്കുന്നത് 14 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികളെയാണ്. അവരെ ജോലി ചെയ്യിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ധാരാളം മേഖലകളുണ്ട്. ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഇത്തരം ജോലികളെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. അപകടകരമായ ജോലിയും എന്നാൽ അപകടകരമല്ലാത്തതും ആരോഗ്യം നശിപ്പിക്കുന്നതുമായ പരിസ്ഥിതിയിലുള്ള ജോലികളും പടക്ക നിർമ്മാണശാലകൾ, മാംസവിൽപ്പനശാലകൾ, ഓട്ടോമാറ്റിക് വാഹന നിർമ്മാണശാലകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണശാലകൾ, ഇവയൊക്കെ അപകടകരമായ ജോലി ഏർപ്പെടുന്ന മേഖലകളാണ്. വീടിതെറുപ്പ്, വസ്ത്രനിർമ്മാണശാലകൾ, സോപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ തുടങ്ങിയ അപകടരഹിതവും എന്നാൽ പല വിധത്തിലുള്ള അനാരോഗ്യങ്ങൾ കടന്നുവരുന്നതുമായ മേഖലയാണ് രണ്ടാമത്തേത്. കേരളത്തിൽ പൊതുവെ ബാലവേലകളുടെ ഇടകൾ വളരെ കുറവാണ്. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതൊരു പൗരനും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന് അധികാരമുണ്ട്. ബാലവേല നടക്കുന്നതായി അറിവ് കിട്ടിയാൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും സ്വമേധയാ നടപടി സ്വീകരിക്കാവുന്നതാണ്. കുറ്റകൃത്യങ്ങളുടെ വിചാരണകൾ നടക്കുന്നത് ഒരു ജുഡീഷ്യൽ ഫെഡറൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം കുറ്റം ചെയ്ത ഒരാൾക്ക് 3 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവ് നൽകാവുന്നതും 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ശിക്ഷ പിഴയായി വിധിക്കാവുന്നതുമാണ്. ഈ നിയമത്തിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് ബാലാവകാശ കമ്മീഷനും ലേബർ അഡ്വൈസറി കമ്മീഷനുകളും നിലവിലുണ്ട്. വിരോധാഭാസമെന്ന് പറയട്ടെ,

0: ബാലവേല നിരോധിച്ചുവെങ്കിലും ആൺപെൺ വ്യത്യാസമില്ലാതെ ബാലികാ ബാലന്മാരെ ദുരുപയോഗം ചെയ്ത് അവരുടെ ഭാവി നശിപ്പിക്കുകയോ മാത്രമല്ല അനധികൃത സ്വത്ത് സമ്പാദനത്തിനും രാജ്യദ്രോഹികളായ സംസ്കാരശൂന്യരായ പലരും വ്യാപൃതരാവുന്നുണ്ട്. ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മയക്കുമരുന്ന് പോലുള്ള ലഹരി വിൽപ്പനയുടെ കണ്ണികളായി ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഫാഹിയമാർ നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന ഒരു സത്യമാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ ശേഷം യൂറോപ്പിലുണ്ടായ സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ കുട്ടികളെ വ്യാപകമായി വ്യാവസായിക മേഖലകളിലും മറ്റും ജോലി ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. വിശ്വസാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസ് തൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന നോവലിൽ ഒരു ബാലകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒളിവർ ട്വിസ്റ്റ് മുഴുവൻ മനുഷ്യ മനസാക്ഷിയെയും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും സ്വാധീനം ചെലുത്തിയ ഒരു കഥാപാത്രമാണ് ഒളിവർ ട്വിസ്റ്റ്. മോഷണം ഒരു സർവകലാശാല പോലെ നടത്തിച്ചു കൊണ്ടുവന്നിരുന്ന ഫാഹിയാൻ എന്ന പ്രിൻസിപ്പൽ. ബാല്യകൗമാരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ലാളനയും പരിരക്ഷയും സംശുദ്ധമായ ഒരു ജീവിതചര്യയും അവകാശപ്പെടുന്നുണ്ട്. അവ ചൂഷണം ചെയ്യുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും പ്രതിലോമകാരികളെയും നാം എതിർക്കണം, അവയെ ഇല്ലായ്മ ചെയ്യണം. അത് നമ്മുടെ ധാർമ്മികവും സാമൂഹ്യവും സംഘടനാപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണ്.
1: തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് ഡോക്ടർ പി എൻ വിജയകുമാർ തുടരുന്നു.
0: ഞാൻ 31 വർഷം ജുഡീഷ്യൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഷൊർണൂരിൽ ഒരു റെയിൽവേ കോടതിയുണ്ട്. ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള ഈ റെയിൽവേയിലുണ്ടാവുന്ന കേസുകൾ വിചാരണ ചെയ്യുന്നതിനുള്ള മജിസ്ട്രേറ്റ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. ഞാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആകുമ്പോൾ അവിടെ ധാരാളം കുട്ടികളെ ഇങ്ങനെ റെയിൽവേ പോലീസ് കൊണ്ടുവരാറുണ്ട്. ട്രെയിനിൽ നിന്ന് മോഷ്ടിക്കുന്നുവെന്നോ ട്രെയിനിലെ വയറ്റത്തെടിച്ച് പാടി നടക്കുക, ക്ഷാടനം നടക്കുക, ചായ കാപ്പികളൊക്കെ പല ഹോട്ടലുകാർക്കും വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളിൽ വിറ്റ് നടക്കുക, ഇതൊക്കെ ബാലവേലയുടെ പരിധിയിൽ വരും. നമ്മളൊരു സാധാരണ ഹോട്ടലിൽ ചെന്നാൽ പോലും അവിടെ മേശം ക്ലീൻ ചെയ്യുന്നതിനും അടുക്കള ഭാഗം വൃത്തിയാക്കുന്നതിനും ഒക്കെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഉപയോഗിക്കാറുണ്ട്. ഒരു കുട്ടിയെ റെസ്ക്യൂ ചെയ്താൽ അതിനെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ മുമ്പിൽ ഹാജരാക്കണം. ആ കുട്ടിക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് റെസ്ക്യൂ ഹോമുകളിൽ, ഷെൽട്ടറുകളിൽ, ബാലഭവനുകളിൽ അവരെ അഡ്മിറ്റ് ചെയ്യണം. അവരുടെ തുടർ വിദ്യാഭ്യാസം ആവശ്യമെന്ന് കണ്ടാൽ അത് ചെയ്യണം. ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ കണ്ട ഒരു കാഴ്ച, അവിടെ ബാൽ സഹയോഗ് എന്നൊരു സ്ഥാപനമുണ്ട്. 5000 കുട്ടികളാണ് ആ ബാൽ സഹയോഗിലുള്ളത്. അവിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെയാണ് അവിടെ അധിവസിപ്പിക്കുന്നത്. അവർക്ക് ഭക്ഷണം, താമസ സൗകര്യം, തുടർ പഠനത്തിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ബാധ്യതകളാണ്. എന്തായാലും കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇപ്പോഴത്തെ നിലയിൽ ഇത് ഏതാണ്ട് 0% എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഉള്ളതുകൊണ്ട് അവരൊരു കാരണവശാലും കുട്ടികളെ ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. ഇത് പറയുമ്പോൾ കുട്ടികൾ തന്നെ ചിരിക്കാറുണ്ട്. മുത്തച്ഛൻ്റെ കണ്ണട ഒന്നെടുത്ത് തരൂ, മുത്തച്ഛൻ്റെ മുറുക്കാൻ ചെല്ല ഒന്ന് എടുത്തു കൊണ്ടുവരും മോനെ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ബാലവേലയിൽപ്പെടുത്തതല്ല. കൊച്ചു കുഞ്ഞുങ്ങള് സ്നേഹവാത്സല്യത്തോടുകൂടി വീട്ടിൽ ആ മുതിർന്നവര് എന്തെങ്കിലുമൊക്കെ അവരോട് പറയുന്നത്, അത് വീട്ടിലുകൾ ചെയ്യുന്ന അനുസരണശീലത്തോടുകൂടി അവർ ചെയ്യുന്നത് ബാലവേലയാണെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യവുമില്ല. ഏതായാലും ഈ ബാലവേല വിരുദ്ധ ദിനത്തിൽ നമ്മൾ വീണ്ടും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തൃശ്ശൂരിലെ ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ.
2: ബാലവേല വ്യാപകമായി തുടങ്ങിയത് 18-19 നൂറ്റാണ്ടുകളിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലഘട്ടത്തിലാണ്. ഫാക്ടറികളിലും ഖനികളിലും വളരെ കുറഞ്ഞ വേതനത്തിൽ കുട്ടികളെ ദീർഘസമയം അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യിപ്പിച്ചു വന്നിരുന്നു. ബാലവേല നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി. ഫാക്ടറീസ് ആക്ട് 1948, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, 2016 അമെൻമെന്റ് എന്നിവ ബാലവേല തടയാൻ വേണ്ട നിയമങ്ങളാണ്. ബാലവേല തടയുന്നതിൽ നമ്മൾ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആയത് ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നയങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് 14

വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു തൊഴിലിലും ഏർപ്പെടുത്താൻ പാടില്ല എന്നത് നിയമപരമായി കർശനമാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്നതിലൂടെ സ്കൂൾ പ്രവേശനവും ഹാജരും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസവും ഭരണഘടനാപരമായ അവകാശമാക്കിയതോടെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് തൊഴിലിടങ്ങളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തിയത്. ബാലവേലയ്ക്കെതിരെ തൊഴിൽ വകുപ്പ്, പോലീസ്, വനിതാ ശിശു വികസന വകുപ്പ് എന്നിവയുടെ സംയുക്ത പരിശോധനകൾ ഫലപ്രദമായിട്ടുണ്ട്. ശരണബാല്യം പോലുള്ള പദ്ധതികളിലൂടെ പൊതുജന ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നു.

0: ഹെൽപ്പ്ലൈൻ സേവനങ്ങൾ 10-98 വഴി പരാതികൾ സ്വീകരിക്കുന്നതും ഇടപെടലുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാലവേല നിരോധന നിയമപ്രകാരം ചില തൊഴിലുകളിൽ കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നവർക്ക് 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്നതുമായ തടവോ അല്ലെങ്കിൽ 20,000 രൂപയിൽ കുറയാത്തതും 50,000 രൂപ വരെ ആകാവുന്നതുമായ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കുന്നതാണ്. കേരളത്തിൽ ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും കാരണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബാലവേലയുടെ തോത് കുറവാണ്. സന്നദ്ധ സംഘടനകളുടെയും സമൂഹത്തിന്റെയും പങ്കാളിത്തം മെച്ചപ്പെട്ടിട്ടുണ്ട്. ബാലവേല കുറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. പണ്ട് കുട്ടികളെ ജോലിസ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധയെങ്കിൽ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, ചൈൽഡ് ലൈൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികളെ രക്ഷപ്പെടുത്തുക മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം, കൗൺസിലിംഗ്, കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം എന്നിവയും നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. സാക്ഷരതയിലും സാമൂഹിക ബോധത്തിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളം ബാലസൗഹൃദം എന്ന ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി കുട്ടികളെ ജോലിക്ക് അയക്കുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളെ കണ്ടെത്തുകയും വിദ്യാഭ്യാസത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് വെല്ലുവിളിയാണ്. ഗാർഹിക ജോലി, ചെറിയ സ്ഥാപനങ്ങൾ, കൃഷിമേഖല എന്നിവിടങ്ങളിലെ ബാലവേല കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. സ്കൂൾ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം ചില മേഖലകളിൽ ഇപ്പോഴും ആശങ്കാജനകമാണ്. ബാലവേലയെ സമൂഹം ചിലപ്പോൾ സാധാരണ കാര്യമായി കാണുന്ന മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിൽ ഫലപ്രദമല്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അസംഘടിത തൊഴിൽ മേഖലകളിലൂടെയും കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. രക്ഷപ്പെടുത്തിയ കുട്ടികളുടെ ദീർഘകാല പുനരധിവാസവും തുടർന്ന് നിരീക്ഷണവും ഉറപ്പാക്കുന്നത് വെല്ലുവിളിയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ സ്കൂളിൽ പോകാതെ മാതാപിതാക്കളോടൊപ്പം കഠിന ജോലികളിൽ ഏർപ്പെടുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ബാലവേല നിർമ്മാർജ്ജനം എന്നത് കേവലം നിയമം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ദരിദ്ര കുടുംബങ്ങൾക്ക് കൃത്യമായ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുകയും ചെയ്യുക വഴിയും സമൂഹത്തെ ബോധവൽക്കരിക്കുക വഴി മാത്രമേ നമുക്ക് ഈ വിപത്ത് പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ കഴിയുള്ളൂ. നിയമത്തെ ഭയന്നല്ല, കുട്ടികളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് നമ്മൾ ബാലവേലയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത്.
1: കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തക റൈസ ആൻഡ് ഫിലിപ്പ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: വേൾഡ് ഡേ അഗെൻസ്റ്റ് ചൈൽഡ് ലേബറിനോട് അനുബന്ധിച്ച് എന്റെ ജീവിതത്തിലെ വളരെ ഇൻസ്പിറേഷണൽ ആയതും എന്റെ ഹൃദയത്തെ സ്പർശിച്ചതുമായ ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2013 കുട്ടികളുടെ അവകാശങ്ങൾക്കായി ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു NGO ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഗാർഹിക തൊഴിലാളിയായി വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൗമാരക്കാരിയെ രക്ഷപ്പെടുത്തിയ സംഘത്തിന്റെ ഭാഗമാകാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആസാമിലെ തേയിലത്തോട്ട തൊഴിലാളികളായിരുന്നു. തേയിലത്തോട്ട തൊഴിലാളികൾക്ക് പലപ്പോഴും സ്റ്റാൻഡേർഡ് മിനിമം വേതനത്തിന് താഴെയാണ് വേതനം ലഭിക്കുക. എല്ലാ യുവതി യുവാക്കളെയും പോലെ ഈ കുട്ടിക്കും തന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളുടെ ഇങ്ങനത്തെ നിഷ്കളങ്കമായ ആഗ്രഹങ്ങളെയാണ് പലപ്പോഴും ലാഭം ആഗ്രഹിക്കുന്നവർ ചൂഷണം ചെയ്യുക. അന്ന് അവരുടെ ഒരു അയൽവാസിയുടെ വീട്ടിൽ അതിഥിയായി നഗരത്തിൽ നിന്ന് ഒരു മുതിർന്ന സ്ത്രീ വന്നിരുന്നു. അവർ ഈ കുട്ടിയെ പരിചയപ്പെട്ടു. അവളെ നഗരത്തിൽ കൊണ്ടുപോയി ഒരു നല്ല ഓഫീസിൽ ജോലി വാങ്ങിത്തരാമെന്നും ഇത്രയും മിടുക്കിയായ അവൾക്ക് നല്ല ശമ്പളം ലഭിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. മാതാപിതാക്കൾ വിലക്കിയിട്ടും അവർ അറിയാതെ ഈ കുട്ടി അന്ന് വന്ന ആ സ്ത്രീയുടെ കൂടെ പോയി. അവരവളെ ഡൽഹിയിൽ യുവതികൾക്ക് ജോലി തേടിക്കൊടുക്കുന്ന ഒരു ഏജൻസിയിലാക്കി. ആ ഏജൻസി ഡൽഹിയിൽ ഒരു വീട്ടിൽ അവളെ ജോലിക്ക് ചേർത്തു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ആ കമ്പനി പ്രായപൂർത്തിയാകാത്തവരെ കുറഞ്ഞ വേതനത്തിന് വീട്ടുജോലിക്കാരായി നൽകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മോശമായ ജോലി സാഹചര്യങ്ങളിൽ ഒരു ദിവസം 12 മണിക്കൂറിലധികം ഈ കുട്ടി ജോലി ചെയ്യേണ്ടി വന്നു. അവൾ ആവശ്യപ്പെട്ടിട്ടും വീട്ടിലേക്ക് മടങ്ങാൻ അവളെ അവർ അനുവദിച്ചില്ല. അവളുടെ ശമ്പളം അവളെ കൊണ്ട് ചേർത്ത സ്ത്രീ അഡ്വാൻസായി വാങ്ങിയെന്നും അവളോട് കമ്പനിക്കാർ പറഞ്ഞു. ഒരവസരം ലഭിച്ചപ്പോൾ അവൾ ആ വീട്ടുകാർ അറിയാതെ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് തൻ്റെ അച്ഛനെ വിളിച്ചു. മകൾ വീട്ടുവിട്ടു പോയ പേരിൽ സമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനം അനുഭവിക്കേണ്ടി വന്ന ആ കുടുംബം ആദ്യം അവളെ സഹായിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവൾ അവരെ വീണ്ടും വിളിച്ചു കരഞ്ഞപ്പോൾ അവർ അവളെ അന്വേഷിച്ച് ഡൽഹിയിലെത്തി. അവൾക്ക് വീടിന് വെളിയിൽ പോകാൻ അനുവാദമില്ലായിരുന്നു.

0: ുകൊണ്ട് ഡൽഹിയിലെ വീട് എവിടെയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവളെ തേടി വന്ന അവളുടെ വീട്ടുകാർക്ക് ഡൽഹി ഇത്രയും വലിയൊരു നഗരമാണെന്നും അറിയില്ലായിരുന്നു. ഡൽഹിയിൽ അവളെ എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ സങ്കടപ്പെട്ടിരുന്ന അവളുടെ അച്ഛനോട് ബസ് സ്റ്റാൻഡിൽ കണ്ട ഒരാൾ ഞങ്ങളുടെ എൻ ജി ഒയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സഹായം തേടി ഞങ്ങളുടെ അടുത്തെത്തി. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സഹായിച്ചു. പിന്നെ പോലീസിൻ്റെ സഹായത്തോടെ ഞങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ ഫോൺ കോൾ ട്രേസ് ചെയ്യാനും പറ്റി. അങ്ങനെ വീട് എവിടെയാണെന്നും തിരിച്ചറിഞ്ഞു. പോലീസുമായ വീട്ടിലെത്തിയപ്പോൾ അവളെ ജോലിക്ക് വെച്ചിരുന്ന കുടുംബക്കാർക്ക് അവളെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കേണ്ടി തന്നെ വന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛൻ്റെയും മകളുടെയും ആ ചിത്രം എൻ്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ കഥ അസാധാരണമേ അല്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റും ബാലവേല കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ ന്യൂസിലൂടെയോ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ദാരിദ്ര്യം, വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം, പ്രകൃതി ദുരന്തം തുടങ്ങിയ സാഹചര്യങ്ങൾ ബാലവേലയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. ലിംഗവിവേചനം പോലുള്ള ഘടകങ്ങൾ ബാലവേലയ്ക്ക് സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ബാലവേലയിൽ പെട്ടിരിക്കുന്ന മിക്ക കുട്ടികളും എൻ്റെ കഥയിലെ കുട്ടിയെപ്പോലെ ഭാഗ്യമുള്ളവരല്ല. ബാലവേലയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ പലതരത്തിലെ തടസ്സങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, ബാലവേല ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പലപ്പോഴും വളരെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നേരിടുന്നവരാണ്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് തങ്ങളുടെ കുട്ടികളെ അന്വേഷിച്ച് വേറെ നഗരത്തിൽ പോകാനുള്ള നിവൃത്തി പോലും കാണാറില്ല. പിന്നെ കുട്ടികൾക്ക് മാതാപിതാക്കളെ ബന്ധപ്പെടാനും ഒരു വഴിയും കാണാറില്ല. പലപ്പോഴും കുട്ടികളെ ജോലിക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കമ്പനികൾ ഒരു തുക അഡ്വാൻസായി നൽകാറുണ്ട്. കുട്ടികൾ അങ്ങനെ ബോണ്ടഡ് ലേബറായി മാറുന്നു. ഇവർക്ക് ജോലി വിട്ടുവരാൻ ആ അഡ്വാൻസും ചില അവസരങ്ങളിൽ പലിശയും ഈ കമ്പനികൾ നിർബന്ധമായി തിരിച്ചു വാങ്ങാറുണ്ട്. പലവർക്കും ബാലവേല ഒരു ക്രിമിനൽ കുറ്റമാണെന്നും അറിയില്ല. അതുകൊണ്ട് പോലീസിൻ്റെ സഹായം അവർ തേടാറുമില്ല. അതുപോലെ തന്നെ ബാലവേലയ്ക്കായി വേറെ നഗരത്തിൽ പോകുന്ന പെൺകുട്ടികൾ, ബാലവേല കാരണം പോലീസ് കേസിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും സമൂഹത്തിൽ അപമാനം നേരിടേണ്ടി വരാറുമുണ്ട്.
1: ബാലവേലയ്ക്കെതിരെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? മനുഷ്യാവകാശ പ്രവർത്തകയായ റൈസ ആൻഡ് ഫിലിപ്പ് തുടരുന്നു.
0: എല്ലാവർക്കും ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ, നല്ല നിലവാരമുള്ള ഭക്ഷണം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കണമെന്ന് നാം തദ്ദേശ സംസ്ഥാന ദേശീയ സർക്കാരുകളോട് ആവശ്യപ്പെടണം. ഉപഭോക്താക്കളെന്ന നിലയിലും നമുക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മൾ ചോക്ലേറ്റ്, കാപ്പി, തുണികൾ, കാർപ്പറ്റുകൾ അഥവാ മേക്കപ്പ് പോലുള്ള വസ്തുതകൾ വാങ്ങുമ്പോൾ തദ്ദേശ സംരംഭങ്ങളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വാങ്ങുന്ന കമ്പനികളുടെ സപ്ലൈ ചെയിനുകളിൽ ബാലവേലയില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് ചെയ്യാൻ കമ്പനി ബാലവേല വിമുക്ത ലേബലിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് ഗൂഗിൾ സെർച്ച് എങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിലോ ബിസിനസ്സുകളിലോ ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ സ്വതന്ത്രവും ന്യായവുമായ തൊഴിലിന് മുൻഗണന നൽകുക. കുറഞ്ഞ വേതനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഗാർഹിക തൊഴിൽ ബാലവേല കണ്ടുവരുന്ന ഒരു പ്രധാന മേഖലയാണ്. എന്നാൽ ഇത് വലിയ തോതിൽ നിയന്ത്രണങ്ങളില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പലപ്പോഴും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ശാരീരികവും മാനസികവും ഉൾപ്പെടെ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് അവർ ഇരയാകാറുണ്ട്. ഒരു വീട്ടിൽ കുട്ടിയെ ജോലിക്കാരനായി അല്ലെങ്കിൽ ജോലിക്കാരിയായി കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്തുക. അതിനെതിരെ ആ വീട്ടുകാരെ ബോധവൽക്കരിക്കാനും ശ്രമിക്കുക. നിങ്ങൾ ബാലവേലയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ 1098 അതായത് 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ചൈൽഡ് ലേബർ ഓഫീസറിനോടോ വിവരം അറിയിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ഒരു പരാതി രേഖപ്പെടുത്താവുന്നതുമാണ്. 2026 ബാലവേല നമ്മുടെ ചുറ്റുമുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഉപഭോക്താക്കളായി ഏറ്റവും വില കുറഞ്ഞ സേവനങ്ങളും സാധനങ്ങളും നമ്മൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും വേതനം കുറഞ്ഞ ഗാർഹിക തൊഴിലാളിയെ അന്വേഷിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും അറിയാതെ ബാലവേല തുടരാൻ കാരണക്കാരായി മാറുന്നു. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധവൽക്കരിച്ച് ബാലവേല വിമുക്ത കുടുംബങ്ങളായി മാറാൻ ശ്രമിക്കാം.
2: ബാലവേല എന്ന സാമൂഹിക വിപത്തിനെതിരെ നമ്മുടെ നാട് താരതമ്യേന പുരോഗമനം കൈവ

0: വരിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേരോടെ പിഴുതെറിയുന്നതിനുള്ള നടപടികൾ ഏകീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും പോരാട്ടങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തിയേ മതിയാവൂ. ഒരു കുട്ടിയും ചൂഷണത്തിനിരയാകുന്നില്ല എന്ന് ഉറപ്പാക്കും വരെ നമുക്ക് ശ്രമങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാം. എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവർക്കും ആകാശവാണിയുടെ സ്നേഹാശംസകൾ.
1: പൊരുതാം ബാലവേലയ്ക്കെതിരെ ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ബാലലോകം സമാപിച്ചു. നിർവഹണം നീതി എലിസബത്ത്. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. ശബ്ദസാന്നിധ്യം മെജോ സുകന്യ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഇന്ന് പാർട്ടി വേണം.
3: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
2: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
3: നിന്റെ കാർഡും പിന്നെന്താ?
4: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
3: ബൈ ഗേൾസ്.
4: എവിടെയാ പോകുന്നത്?
3: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
4: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
7: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സംപ്രതി സംസ്കൃത പരിപാട്യാം ഭാരതെ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലേകും.
8: സർവേഭ്യോ നമഃ. അസ്മിൻ സമയേ ഭാരതെ നാന്യം ദേവമന്ദിരം ആധാരീകൃത്യ കിഞ്ചിത് വക്തം ഇച്ഛാമി. അസ്മഭ്യം ഇതിഹാസദ്വയം രാമായണം മഹാഭാരതം ച. തയോഹ മധ്യേ മഹാഭാരതെ മഹാഭാരതയുദ്ധം യുദ്ധേ ഭാഗഭാജ്യാം കുരുക്ഷേത്ര പാണ്ഡവാനാം ഇതരേഷ മഹാരഥാനാം ച കഥാഃ സന്തി. താഹ കഥാഃ പ്രായേണ സർവേ ജാനന്തി കില. സാധാരണതയ അസ്മാകം ദേശേ ദുഷ്ടകഥാപാത്രാണാം കൃതേ ആരാധനാലയഃ വിരളാഃ. തദാപി പ്രതിപക്ഷദേവതാഭ്യഃ ആരാധനാം കുർവന്തഃ ദേവാലയഃ അസ്മാകം ദേശേ അപി സന്തി. ഭാരതേ വിശിഷ്യ ദക്ഷിണഭാരതേ താദൃശം ദേവാലയദ്വയം വർത്തതെ. നാന്യത്ര കേരളേഷു കൊല്ലം ജില്ലായാം പ്രാസാദപുരദേശേ പവിത്രേശ്വര ജനപദേ വർത്തമാനഃ ശ്രീ ശകുനി ദേവാലയഃ അനയോരേകഃ ഭവതി. കൊല്ലം നഗരിതഃ പ്രായഃ ചതുർവിംശതിഃ കിലോമീറ്റർ പ്രാച്യാം തഥാ പ്രാസാദപുരതഃ ദ്വാദശ കിലോമീറ്റർ പശ്ചിമായാം ച പ്രദേശേ അയം ദേവാലയഃ പ്രശോഭൻ വർത്തതെ. ഭാരതേ ഏതാദൃശഃ ന അന്യം ദേവമന്ദിരം. അസ്യ ദേവമന്ദിരസ്യ പൂർണനാമ ഭവതി ശ്രീ മലഞ്ചാവര് മലദേവ ശ്രീ ശകുനി മന്ദിരം ഇതി വദന്തി. മഹാഭാരതസ്യ ദുഷ്ടകഥാപാത്രേഷു അന്യതമഃ ഭവതി ശകുനിഃ സൗബലഃ ഇതി നാമാന്തരം. ഗാന്ധാരരാജ്യസ്യ സുബലസ്യ പുത്രഃ. സുബലസ്യ അപത്യം പുമാൻ സൗബലഃ അപിച സുബലപുത്രഃ സുബലരാജഃ സൗബലേയഃ ഗാന്ധാരഃ ഗന്ധർനരേഷ് ഗാന്ധാരരാജഃ ഗാന്ധാരപതിഃ ഇത്യാദിഭിഃ നാമഭിഃ സ വ്യവഹ്രിയതെ. പർവതാജ്ഞാതഃ ഇത്യാർത്ഥേ പർവതീയഃ ഇതി അക്ഷക്രീഡാ തൽപരത്വാത് കിതവഃ ഇത്യപി നാമ സിദ്ധം. ശകുനിഃ ഇത്യസ്യ വ്യുത്പത്തിസ്തു ശക്തിനോതി ആത്മാനം ഉദ്ധർത്തും ഇതി. പരജനധനഹർത്താ വഞ്ചകഃ ക്രൂരചേഷ്ടഃ കരധൃത കരവാലഃ

കർത്തും ദുര്യോധനാദീൻ ശകുനിഹി പ്രീതിതവാൻ. മാതുല പ്രേരണായ അന്തീഭൂതചിത്ത ദുര്യോധന ദുശാസനാദയ ധർമ്മിഷ്ഠാൻ പാണ്ഡവാൻ ഉപദ്രവമയാസുഹു. അക്ഷക്രീഡയാ പാണ്ഡവാൻ ജിത്വ ദുര്യോധന രാജ്യം സമ്പാദിതവാൻ. അർഹേഭ്യ അർത്ഥരാജ്യമഭി ദാതും വിമനസ്കസ്യ ദുര്യോധനസ്യ സ്വാധീനശക്തി മാതുല ശകുനിരേവാസീത്. ശകുനേരിച്ഛാനുസാരം ഭഗവന്തം കൃഷ്ണനാഭി ദുര്യോധന അപമാനിതവാൻ. ദുശാസനസ്യ ദ്രൗപദീ വസ്ത്രാക്ഷേപകാണി മഹായുദ്ധസ്യ അനിവാര്യതാം പ്രകടയതി. അന്തേ കുരു പാണ്ഡവയുദ്ധേ പാണ്ഡുപുത്രേണ സഹദൈവന ശകുനി മൃത. അധർമ്മപക്ഷസ്ഥായി കുടിലതന്ത്രജ്ഞസൻ അഭി ശകുനി ശിവഭക്ത ആസീത്. ശിവ അനുഗ്രഹേണൈവ പവിത്രേശ്വരീ ശകുനി നിവസതി. വംശാഭിവൃദ്ധിം അഭിലഷൻ സഹ ശകുനി തദ്ദേശവാസിനാം ഇഷ്ടദേവത എവ അദ്യാവി. ജാതി ധർമ്മ വർഗ ഭേദാനാം വിന ദൂരദേശേഭ്യ അനേകേ ഭക്ത ആഗച്ഛന്തി. ദേവത ആരാധനായാം വ്യാപൃതാ തേ സന്തുഷ്ടാ ഭൂത്വ പ്രത്യാഗച്ഛന്തി. ഭക്താ താം ദേവതാം മലനട പിതാമഹ ഇതി ശകുനിദേവ ഇതി പർവ്വതദേവ ഇതി വിചാര്യ സ്തുവന്തി. സ ദേവ ഭക്തേഭ്യ അനുഗ്രഹാൻ ദദാതി. ദൃഢഭക്തദാനാം അഭീഷ്ടം സാധയതി ഉചിതമാർഗാൻ സൂചയതി ഇതി ജനാനാം വിശ്വാസ. അസ്യ ദേവമന്ദിരസ്യ ഗർഭഗൃഹം നാസ്തി ഇതി സവിശേഷത അസ്തി. ആചാര അനുഷ്ഠാനേഷു ഇതര ദേവാലയേഭ്യ വ്യത്യസ്ത വർത്തതി. കേവല കർമ്മേഭ്യ പ്രാധാന്യമധികതയ വർത്തതി. പൂജാദ്രവ്യാണി ഭിന്നാനി ക്ഷീരം കദളീം ച വിഹായ കുക്കുടമാസം മദ്യം കമലാനി ച പൂജാദ്രവ്യേഷു അന്തർഭവതി. മകരമാസസ്യ അഷ്ടാവിംശതി ദിനി അത്ര ഉത്സവ അകുഷ്യതി. ഉച്ചാര മഹോത്സവ ഇതി നാമ ദശസഹസ്ര അധിക ജന തത്ര സമ്മിളന്തി. ദൃശ്യോത്സവ നയന അനന്തകരയേവ അനേകേ ദൃശ്യശ്രവ്യ വിസ്മയ തത്ര സന്തി. ഉത്സവന്തു ദശദിനാത്മകം ഭവതി. ഉത്സവായ ദേവാലയ ഭരണായ ച കാചന ഭരണസമിതി വർത്തതി. സസമിതി സശർത്തം സർവം കാര്യം കരോതി. ഭക്തേഷു ആവേശം ജനയിതും താൻ കർമ്മനിരതാൻ കർത്തും ശകുനിദേവസ്യ അനുഗ്രഹ നിതരാം ആവശ്യക. മഹാഭാരത കഥാസു അധർമ്മപക്ഷേ സ്ഥിത ശക്ത ജനസമൂഹം അധർമ്മമാർഗേണ പ്രവർത്തനായ പ്രേരക പുരുഷാ സന്തി. തസ്സമയേ സന്മാർഗചാരിണാ സദാചാരേ ബദ്ധശ്രദ്ധാ മഹാത്മാനഃ പുരുഷാ അഭി സന്തി. കുരുക്ഷേത്രയുദ്ധേ കൗരവ പ്രമുഖ ദുര്യോധന അനുവാചകൈരപ്രീതിം സമ്പാദിത കശ്ചന രാജ ആസീത്. തഥാപി തസ്മിൻ ബഹവ സദ്ഗുണാ സന്തി. തം ആരാധനാമൂർത്തിത്വേന ആരാധയന്ത ഭക്താ ബഹവ. താദൃശമേക ദേവാലയ കേരളീയ വർത്തതി. തസ്യ നാമ ഭവതി പോരുവഴി പെരുവരുത്തി മലനട ദേവാലയ ഇതി. അയം ദേവാലയ കുന്നത്തൂർ പ്രവിശ്യായം ശാസ്താംകോട്ട ജനപദേ ഭവതി. ജില്ലാത്തു കോലംബമേവ. യഥാർത്ഥത തത്ര കസ്യചന വൃക്ഷസ്യ അത വർത്തമാനം പീഠമേവ പ്രതിഷ്ഠാരൂപേണ ഗണയന്തി. തത്ര ആലയ ന ദൃശ്യത്തെ കിന്തു ഭക്താ മലനട പുപ്പ ഇതി മലനട പിതാമഹ ഇതി നാമനാച്ച തം ആരാധയന്തി. അസ്യ ദേവാലയസ്യ ആരാധനാരീതി വ്യത്യസ്ത. അത്ര ആലയം ഗർഭഗൃഹം വാ നസ്തി. ഗർഭഗൃഹം പരിതഹ വർത്തമാനം മന്ദിരഭാഗം ന വർത്തതി. കവളധർമ്മമേവ പ്രചലതി ആരാധനായ. പൂജാദ്രവ്യാണി തു തുപാരീപത്രം തമ്പാകു ബന്ധ ച ഭവന്തി. പൂജ താന്യുപയുജ്യ ദേവതാമർച്ചയന്തി. അഭിച്ച പൂജായേ ശുദ്ധം മദ്യം ഉപയുജ്യതി. ഭക്തേഭ്യ ആധാരേ കാശ്ചന കഥ വർത്തതി. സ കഥ ഇത്തം പ്രകാരേണ ഭവതി. ദേശാടനായ പ്രസ്ഥിതാ ദുര്യോധന അനേന മാർഗേണ സഞ്ചരൻ അസീത്. ദാഹശമനായ പ്രാർത്ഥിതായ തസ്മൈ മദ്യമദാത് ഇതി. മദ്യമാധുര്യേ ആകൃഷ്ട സഹ അസ്മിൻ ദേശേ ഉവാസ ഇതി വിശ്വാസ. അസ്യാഹ കഥായാഹ ആധാരേണൈവ ഭക്ത്യാഹ മദ്യം ദീയതി. അപരാ കഥാ വിശ്രൂയതേ സ കഥ മഹാഭാരതേ കഥയാ സഹബദ്ധാ ഭവതി. അസ്മിൻ വനേ യത്ര കുത്രചിത് പാണ്ഡവാഹ അജ്ഞാതവാസം ആചരന്തി ഇതി വിശ്വാസേന താൻ അന്വേഷ്ടും പ്രസ്ഥിതാ ദുര്യോധനാദയ അത്ര വിശ്രാന്താ.
ദാഹാർത്ഥേഭ്യഹ തേഭ്യഹ കാശ്ചന കുരവസമുദായസ്ഥ വനിത മദ്യാനിദിത്വ സംതൃപ്ത

0: സന്തുഷ്ടാഞ്ച ചകാര തത് കർമ്മണി സംപ്രീത കൗരവരാജ ദുര്യോധന ഏകാധികശബ്ദം ഏകൃപരിമിതം വസുതം തസി പ്രദാത്. ഇതിഹാസകഥാസു ചർച്ചിതാ സംഭവാ ദേശീയകഥാസു ലോകപ്രിയരൂപേണ വ്യത്യസ്തീകൃത്യ ഭവന അനുസരം ചിത്രീകൃതാ ഭവന്തി. കാലാനുസൃതം കഥ ഉപകഥാസു പരിവർത്തനം അഭി ഇതി കാര്യം സർവസാധാരണമേവ. ജനതായാ വിശ്വാസേഭ്യഃ പ്രാധാന്യം ദത്വാ ദേശ അനുകൂലം വ്യതിയാനം കഥാസു ജായന്തി. അതഃ ഇയം കഥാശ്രേഷ്ഠ ഇയം ന തഥാ ഇതി ചിന്തയാ പ്രസക്തി ന. ഇതിഹാസകഥാഭിഹി സഹ സഹബദ്ധാഃ ഭവന്തി തദ്ദേശസ്ഥ ലോകപ്രിയ കഥാഃ. ദേവാലയ ദർശനേന സൈര്യപ്രാപ്തിഹി ലഭതേ ഇതി ഭക്തസ്യ ചിന്താ തസ്മിൻ ആത്മവിശ്വാസം ജനയതി. മനസഃ സംതൃപ്തിം പ്രദാതും ദേവാലയേ ശക്യതേ ഇത്യേതദേവ ശ്രേയസ്കരഃ കാര്യഃ. അതഃ സ്വേച്ഛാനുസാരം ആചാരാൻ അനുഷ്ഠാതും പര്യാപ്ത സാധ്യത ദേവാലയാഃ പ്രദാസ്യതി. മഹാഭാരതേ മുഖ്യകഥാപാത്രഃ ശ്രീശകുനിം അധികൃത്യ കൃതം കഥാവിഷയാത് അഹമത്ര വിരരാമ. ഓം പൂർണമദ പൂർണമിദഃ പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ ഭാരതേ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലഴികം. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

പാട്ടുകളം ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം പി ജയകുമാറും സംഘവും.

0: പാട്ടുകളത്തിൽ ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിച്ചത് കരിയം പി ജയകുമാറും സംഘവും. പങ്കെടുത്തവർ രാഗേഷ്, കാർത്തിക്.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ. മോഹൻലാൽ പാടിയത്. ചിത്രം റൺ ബേബി റൺ.

0: ചിത്രം തെങ്കാശിപ്പട്ടണം. മനോയും സ്വർണലതയും പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
1: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുലരി മഴ.

വരികൾ ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജയചന്ദ്രൻ, ആലാപനം ശ്രേയ ഘോഷാൽ, ചിത്രം കളിമണ്ണ്.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ നായരങ്ങാടി ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 18-ന് രാവിലെ 10:30 സ്കൂളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 10-ാം ക്ലാസും ITI ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KICB നൽകിയ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് പെർമിറ്റ് വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. 22-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 18-ന് രാവിലെ 10-ന് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇമെയിൽ വിലാസം mrschalakudi@yahoo.com. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480296000. മറ്റൊരു നമ്പർ 8075694117. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, KGTA അല്ലെങ്കിൽ FDGT ഗാർമെന്റ് ലാബിൽ തിയറി പ്രായോഗിക ക്ലാസുകൾ എന്നിവ കൈകാര്യം ചെയ്തിട്ടുള്ള കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 22-ന് വൈകിട്ട് 5-നകം അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേന ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ PO കിഴുന്ന തോട്ടട

കണ്ണൂർ 6700007. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497283539. തൃശൂർ വരവൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒരു ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത.

0: ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒരു ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത. ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതിമാസം പരമാവധി 27,825 രൂപ വരെ വേതനം ലഭിക്കും. കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് 6 നിലയിൽ പ്രവർത്തിക്കുന്ന ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-2-37-1451 നമ്പർ ആവർത്തിക്കാം. 0495-2-37-1451 തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

അറിയിപ്പ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടൽ സംബന്ധമായ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൌചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് സംസാരിക്കുന്നു. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം. ഒരു ഗോവൻ ട്രിപ്പ്. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. US പ്രസാദിന്റെ സാക്സ്ഫോൺ കച്ചേരി. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് നെടുപുഴ. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. ഉജ്ജ്വല വാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് VMK നമ്പൂതിരി. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച കവിത പ്രേമസംഗീതം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. 9:30 യുവവാണി. ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ കലാപ്രതിഭാ പുരസ്കാരം നേടിയ യദു PMമായി അഞ്ജു PArjunan നടത്തുന്ന അഭിമുഖം. 10:00 ലളിത സംഗീത പാഠം. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക, ത്രിതാല KP കേശവദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക

പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് കൊച്ചി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ, 3 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:30 ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി, വയലാർ രാജേന്ദ്രൻ വയലിൻ, ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം, 4:30 വനിതാവേദി, 5 മണിക്ക് ഗാന്ധിമാർഗം, 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം, 5:20 കഥകൾ അതിസാദരം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 സമകാലികം, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ബർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMY-യിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും

0: നൽകുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിങ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിങ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi embarked on a 6-day visit to France and Slovakia today to further deepen bilateral ties with the two European countries. On the first leg of the visit, the Prime Minister will reach the French city of Nice tonight. Mr. Modi will hold bilateral talks with President Emmanuel Macron tomorrow. Both leaders will jointly inaugurate the Bharat Innovates event. In his departure statement, Mr. Modi said the focus of the visit to France will be on boosting economic as well as cultural linkages between the two countries. Our correspondent covering the Prime Minister's visit to Nice has filed this report.
4: Nearly 10,000 Indian students are today studying in France, with both countries working towards 30,000 by 2030. In conversation with Akashvani, the Ambassador of India to France, Sri Sanjeev Sankla, emphasizes that the Prime Minister's upcoming visit is set to further deepen the people-to-people ties.
5: There is a core belief that key partnerships, for instance with France we have now a special global strategic partnership, they have to be driven by people-to-people relationship. There is only a certain point up to which the governments can push the relationship. So the relationship has to become much more organic, and that's why increasingly there's a focus on deepening these ties. They span a number of areas.
4: It is precisely the spirit of research, innovation and people-to-people connect that Bharat Innovates brings to Nice tomorrow, and with it the promise of a partnership that only grows stronger. Shailesh Menon for Akashvani News, Nice, France.
3: Union Home Minister Amit Shah today directed the High-Level Committee on Demographic Change to study the shift in population structure in border districts. Chairing the meeting of the committee, Mr. Shah also asked the panel to visit border areas, metro cities and industrial towns for an assessment of changes because of illegal migration and other unnatural causes. An AN-32 transport aircraft of the Indian Air Force crashed at the Jorhat Air Force Station in Assam this morning during a routine sortie, claiming the lives of 5 air warriors. Indian Air Force IAF said a court of inquiry is being constituted to ascertain the cause of the accident. Defence Minister Rajnath Singh has expressed grief over the loss of 5 air warriors in a social media post. Mr. Singh said their courage and service to the nation will always be remembered with pride and gratitude. The government has appointed Lieutenant General Dheeraj Seth as the next Chief of the Army Staff with effect from the 30th of this month. He is presently serving as the Vice Chief of the Army Staff. The present Chief of the Army Staff, General Upendra Dwivedi, is retiring from service the same day. Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and startups across the country over the past 12 years. In a social media post, Mr. Shah said,

0: Austria now has the world's second largest higher education network due to various policies undertaken by the Prime Minister. The five-day BRICS Agriculture Conference held in Indore, Madhya Pradesh came to a historic close today. At the end of the conference, the Indore Declaration was adopted unanimously. The declaration outlines key decisions on food security, farmer welfare, climate-friendly farming, agricultural trade and digital agriculture. Union Agriculture Minister Shivraj Singh Chauhan said that BRICS nations represent nearly half of the world's population and contribute around 42% of global agricultural output. He said the Indore Declaration is not just a document of agreement, but a symbol of the collective will and shared responsibility of BRICS nations. Union Minister of State for Information and Broadcasting, Dr. L. Murugan, has said that efforts are underway to implement the One Nation, One Election proposal in the country. Speaking to media persons in Puducherry today, Dr. Murugan said simultaneous elections would help reduce expenditure and ensure more efficient utilization of manpower and resources. In cricket, Afghanistan were 17 for 2 in 3 overs against India in a rain-affected first one-day international of the three-match series in Dharamshala. The match was reduced to 25 overs per side after relentless rains delayed the start. India won the toss and elected to field first. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ OJ ജനീഷ്, MLA മാർ എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ 2 ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു ടി വി വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘകാലത്തെ

0: ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ടിവി കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ഉത്തരം: ദി ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒഡീസിയസ് നേരിടുന്ന വെല്ലുവിളികളും സാഹസിക യാത്രയുമാണ് ഈ സിനിമയുടെ പ്രമേയം. പൂർണ്ണമായും ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം ഹോമറിന്റെ ഐതിഹാസിക കൃതിയായ ഒഡീസിയെ ആസ്പദമാക്കിയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതാണ് ഒരു പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രം? ഉത്തരം: ദി ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒഡീസിയസ് നേരിടുന്ന വെല്ലുവിളികളും സാഹസിക യാത്രയുമാണ് ഈ സിനിമയുടെ പ്രമേയം. പൂർണ്ണമായും ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം ഹോമറിന്റെ ഐതിഹാസിക കൃതിയായ ഒഡീസിയെ ആസ്പദമാക്കിയാണ്. ഇനി ചിന്താവിഷയം. ഫാന്റസി യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ലോയ്ഡ് അലക്സാണ്ടർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ഫാന്റസി യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ലോയ്ഡ് അലക്സാണ്ടർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു. അറിയിപ്പ്: ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധമായ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്നത്, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?

0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: commitments, the Indian Army must remain adaptive and future ready. I urge you to be lifelong leaders, learners, courageous decision makers and ethical leaders. As Army officers, you will be responsible for leading, guiding and caring for the soldiers.
1: रक्षामन्त्रिणा राजनाथसिंहेन अद्य नूतन नियुक्तेभ्यः भारतीय वायुसेनायाः अधिकारिभ्यः प्रबोधितं यत् परिवर्तिते सुरक्षावातावरणे तैः ड्रोन विमानानाम् उपग्रहाणां रोबोटिक्स सदृशाणां युद्धप्रविधीनां प्रयोगो विधेयः। सः अद्य हैदराबाद नगरस्य डुण्डिगल स्थितायां वायुसेना अकादम्यां 17th संयुक्त दीक्षांत संचलनस्य निरीक्षणं कुर्वन्नासीत्। तेनोदीरितं यत् आधुनिक युद्ध पद्धतौ बहूनि परिवर्तनानि जातानि, अतः अधिकारिभिः नवीन युद्ध प्रणालिभिः रणनीतिभिश्च सह निरन्तरं स्वज्ञानं परिष्करणीयम्। अत्रावसरे रक्षामन्त्रिणा राष्ट्रिय रक्षा अकादम्यां प्रशिक्षिताः महिला छात्रसैनिकानां प्रथमगणः अपि वायुसेनायाम् औपचारिकरूपेण नियुक्तः। एताः महिलाः गतवर्षे NDA इत्यतः उत्तीर्णाः भूत्वा शाखा विशिष्ट प्रशिक्षणार्थं वायुसेना अकादम्यां प्रविष्टवत्यः। भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडा धर्मशालायां प्रवर्तते। आदौ पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम्। अन्तिमवार्तालेखनसमयं यावत् अफगानिस्तानेन चतुक्षेपचक्रेषु द्वयोः क्रीडकयोः हानौ 24 धावनाङ्काः रचिताः इति वार्ताः।
2: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം.

0: നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ഉച്ചയോടെ കലക്ടറിലെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി എ പി അനിൽകുമാറുമായും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി എ പി അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി കെ ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൗരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി RRavikumar.
3: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിഴി ഗ്രാമപഞ്ചായത്തിലുള്ള 2 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കി പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5

0: ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
2: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൗഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൗഹൃദ നോട്ട്ബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ട്ബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ട്ബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൗഹൃദ നോട്ട്ബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിഡിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ

0: തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
1: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന് ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അത് ഇനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.
0: ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രധാനമായ ചെമ്പു തകിടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ഒടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 1000 വർഷം പഴക്കമുള്ള ഈ വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11 ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ 1 കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൗജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകി വരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കും.

ഇരിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൗതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൗതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ.

നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയലും വേണം.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, തീർച്ചയുള്ള തീരുമാനങ്ങളാണ് മൂർച്ചയുള്ള വാക്കുകളേക്കാൾ നല്ലത്. ഈയൊരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. വയലും വീടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. വിത്ത് ഗുണം 10 ഗുണം, അധികം മൂപ്പ് വിത്തിന് മോശം, വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്നിങ്ങനെ വിത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ലെങ്കിൽ എത്ര തന്നെ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നന്നെങ്കിൽ കൃഷി പകുതി ജയിച്ചു എന്ന് തന്നെ സാരം. ഇനം പാതി പരിപാലനം പാതി എന്ന ചൊല്ലിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വിത്തായിരുന്നു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കാലാകാലങ്ങളിൽ അത് മറ്റു കർഷകർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെയുള്ള നെൽകൃഷിക്കാർ വിത്തിനുവേണ്ടി മാത്രം പ്രത്യേകം കണ്ടം തിരിച്ച് കൃഷി ചെയ്യുകയും അത് പ്രത്യേകമായി തന്നെ കൊയ്ത് മെതിച്ച് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, തെങ്ങിന്റെയും കമുകിന്റെയും കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യത്തിൽ വിത്തിനുവേണ്ടി സ്വന്തം കൃഷിയിടത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാ എന്ന ചൊല്ലിന്റെ അർത്ഥം ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിൻ്റെതായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങുവാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുത് എന്ന് സാരം. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെയും അവയെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി സംസാരിക്കുന്നത്.

0: ഡോക്ടർ ജ്യോതി, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന തരം കീടങ്ങൾ ഏതൊക്കെയാണ്?
1: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നെല്ലിന്റെ ചിനപ്പിനുള്ളിൽ നിന്ന് അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. മറ്റൊന്ന്, പുറമേ നിന്ന് നെൽച്ചെടിയെ ആക്രമിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ട വിഭാഗത്തിൽ, അതായത് ചിനപ്പിനുള്ളിലിരുന്ന് ആക്രമിക്കുന്നവരുടെ ഉദാഹരണങ്ങളാണ് തണ്ടുതുരപ്പൻ, ഗാളീച്ച എന്നിവ. എന്നാൽ പുറമേ നിന്ന് ആക്രമിക്കുന്നവരിൽ ഇലപ്പേൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ, കുഴൽപ്പുഴു എന്നിവയൊക്കെ വരും.
0: പ്രധാനമായും രണ്ടു തരം കീടങ്ങളുണ്ട്.
1: അതെ.
0: അപ്പൊ ഇത് എല്ലാ ഘട്ടങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ടോ? നെല്ലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ കീടങ്ങളും ബാധിക്കത്തില്ലല്ലോ?
1: ഇല്ല. നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തില്, അതായത് ഞാറ്റടി നടീല് മുതൽ ചിനപ്പ് പൊട്ടുന്നത് വരെയുള്ള സമയത്ത്, നമുക്ക് ഇലപ്പേൻ, പച്ചത്തുള്ളൻ, തണ്ടുതുരപ്പൻ, ഗോളീച്ച, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നിവയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ അടിക്കണ പരിവം മുതൽ പൂവിടുന്നത് വരെ ഉള്ള ഉൽപ്പാദന ഘട്ടത്തിൽ നമുക്ക് തണ്ടുതുരപ്പൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ഇതിൽ ഓലചുരുട്ടിപ്പുഴു ശരിക്കും ഞാറ്റടിയിലും, അതായത് നെല്ലിൻ്റെ കായിക വളർച്ചാ ഘട്ടത്തിലും അടിക്കണ പൊട്ടുമ്പോഴും ഒക്കെ കോമണായി, അതായത് ഒരേപോലെ തന്നെ കാണുന്നൊരു കീടമാണ്. പൂവിടുന്നത് മുതൽ കതിരി മൂപ്പാകുന്നവരെയാണെങ്കിൽ മുഞ്ഞയും ചാഴിയുമാണ് ഏറ്റവും പ്രധാനമായി പിന്നെ കണ്ടുവരുന്നത്.
0: വളർച്ചയുടെ വിഭിന്ന ഘട്ടത്തിൽ വിഭിന്ന കീടങ്ങളാണ് അധികമായിട്ട് നെല്ലിനെ ബാധിക്കുന്നത്.
1: അതെ, ചില കീടങ്ങൾ ഒരേ കീടങ്ങൾ തന്നെ പല ഘട്ടത്തിലാണെങ്കിലും വരുന്നു,
0: പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പൊ ഇലപ്പേനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം.
1: ഇലപ്പേൻ ഞാറ്റടിയിലെ നെൽച്ചെടികളെയും അതുപോലെ പറിച്ചു നട്ട ഞാറുകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇവ ഒരു നീരൂറ്റി കുടിക്കുന്ന കീടമാണ്. ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലകളുടെ അറ്റം അരികിൽ നിന്ന് അകത്തേക്ക് നീളത്തിൽ ഒരു സൂചി പോലെ ചുരുണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചുരുണ്ടിരിക്കുന്ന ഇലച്ചുരുൾ തുറന്നു നോക്കിക്കഴിയുമ്പോഴും നമുക്കതിനുള്ളിൽ ഇലപ്പേനെ കാണാൻ സാധിക്കും. സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇവരുടെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. നമ്മളൊരു പാടശേഖരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരം ഒരു നരച്ച രീതിയിലാണ് നമുക്കൊരു കർഷകൻ അങ്ങനെയാണ് തോന്നുക. കർഷകർക്ക് തനിയെ ഇലപ്പേൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് ഇലകളുടെ മുകളിലൂടെ ഒന്ന് വീശി നോക്കാം. അപ്പൊ കൈകൾ പരിശോധിച്ചാൽ അതിൽ ഇലപ്പേനുകൾ പറ്റിയിരിക്കുന്ന കാണാം. അങ്ങനെയാണ് കർഷകർ സാധാരണ അത് മനസ്സിലാക്കുന്നത്.
0: ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് ആദ്യം നമുക്ക് ലോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
1: അതിന്റെ തുടക്ക സമയത്ത് ആക്രമണം ഒരുപാട് രൂക്ഷമായിട്ടില്ല എങ്കിൽ നമുക്ക് പാടത്ത് ഒന്ന് രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിയ ശേഷം നമുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആക്രമണം രൂക്ഷമാവുമ്പോഴാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. അത് വിദഗ്ധോപദേശ പ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്.
0: ഇപ്പം മേഡം സൂചിപ്പിച്ചില്ലൊരു വെള്ളർച്ച മാതിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കത് മനസ്സിലാവും ഇലപ്പേൻ പാടശേഖരത്തിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പത്തേനും ലേറ്റ് ആയി പോകും,
1: അപ്പത്തേനും താമസിച്ചു പോകും.
0: അപ്പൊ ആദ്യം തൊട്ടൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്കത്.
1: ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കീടങ്ങളുടെ ഒക്കെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി കൃഷിയിടം നമുക്ക് നിരീക്ഷിക്കാം.
0: പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളക്കൊമ്പ് പോലെ പുറത്തു വരുന്നത് എന്തോ ആണത്?
1: അതായത് നെൽച്ചെടികളിൽ നിന്നും ചില ചിലപ്പ് സ്ഥാനത്ത് വെള്ളക്കൊമ്പ് പോലെ പുറത്തേക്ക് വരുന്നു. ഇത് ഈച്ചവർഗത്തിൽപ്പെട്ട ഒരു കൊതുകിന്റെ മാത്രം വലിപ്പമുള്ള ഗോളീച്ച എന്ന കീടം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊതുകിനോട് വളരെ സാമ്യമാണ്, പക്ഷെ ഒരു ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ നിറമുണ്ടാവുക. മഴയും മേഘാവൃതമായ അന്തരീക്ഷവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുഴലുകളിൽ ചെനപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്, ഈ കുഴലുകൾ വന്ന ശേഷമുള്ള കീടനാശിനി പ്രയോഗമൊന്നും നമുക്ക് അത്ര ഫലപ്രദമാവത്തില്ല. ഇപ്പൊ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈയൊരു കളകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുന്നെല്ല, കവട, കറുക എന്നീ കളകൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുന്നത് ഇതിന്റെ വർധനവ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് നെല്ല് ഇല്ലാത്ത സമയത്ത് മറ്റു സസ്യങ്ങളിലൊക്കെയാണ് ഗോളീച്ച വസിക്കുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രം, അതും കൃഷിക്കാര് തീരുമാനിക്കരുത്, വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രം കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുക.
0: പിന്നെ ഈ തണ്ടുതുറപ്പ് എന്ന് പറയുന്ന സ്റ്റെംബോറർ, ഇത് ഒരു പ്രശ്നം തന്നെയാണല്ലോ നെൽകൃഷിയിൽ. ഇതെനിക്ക് തോന്നുന്നു കായിക വളർച്ച ഘട്ടത്തിലും ഉണ്ട്, ഉൽപാദന ഘട്ടത്തിലും തണ്ടുതുറപ്പൻ നെല്ലിനെ ആക്രമിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ട് സ്റ്റേജിലും ഡിഫറെന്റ് ആയിരിക്കും,
1: വ്യത്യാസമുണ്ട്. അതായത് നെല്ലില് കായിക വളർച്ചാ സമയത്താണെങ്കിൽ തണ്ടുതുരപ്പൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുനാമ്പ് വാട്ടമാണ്. എന്നാൽ അത് അടിക്കണ പൊട്ടി

0: പൂവിടുന്ന സമയത്ത് അല്ലെ കതിര് വരുന്ന സമയത്താണെങ്കിൽ അത് വെൺകതിർ എന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക. അപ്പൊ ഇവിടെ പെൺശലഭങ്ങള് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നെല്ലിന്റെ തണ്ടിനുള്ളിലേക്ക് കടന്ന് അതിൻ്റെ ഉൾഭാഗം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുനാമ്പ് പാടുകയും അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്ത് അത് വെൺകതിരാകുകയോ ഒക്കെ
1: അതിന്റെ
0: നമുക്കതിനെ ഉറപ്പിക്കാവുന്നത് ഈ രണ്ട് ലക്ഷണത്തിൽ വരുന്ന നടുനാമ്പും വെൺകതിരും നമ്മൾ വലിച്ചു നോക്കി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നു. ഇപ്പൊ പെൺശലഭങ്ങൾ ഇലയുടെ അഗ്രഭാഗത്താണ് മുട്ടയിടുന്നത്. ആ മുട്ടകൾ ഒരു രോമാവൃതമായ ആവരണം കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ആദ്യമൊക്കെ ഇലയുടെ മുകൾ ഭാഗത്തു നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി അതൊരു നൂല് പോലെയുള്ള തൂങ്ങിയാണ് അത് താഴേക്കിറങ്ങുന്നത്. അത് തണ്ടിനുള്ളിലേക്ക് കടന്ന് തണ്ടിന്റെ ഉൾഭാഗം കാർന്ന് തിന്നുന്നു. പൂർണ്ണ വളർച്ചയെത്തുന്ന കീടങ്ങൾ, അതായത് സമാധി ദശയ്ക്ക് മുന്നേ തന്നെ ആ പുഴുക്കൾ കയറി വന്ന ആ ഒരു ദ്വാരം സിൽക്ക് നൂലുകൊണ്ട് തന്നെ അടയ്ക്കുകയും സമാധി ദശ മുഴുവൻ ഈ ഒരു തണ്ടിനുള്ളിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു ദ്വാരം മാറ്റി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പൂർണ്ണ വളർച്ചയത്തെ കീടം
1: പുറത്തേക്ക്,
0: അതായത് പുഴുക്കളും സമാധി ദശയും കാണുന്നത് നെല്ലിനുള്ളിൽ തന്നെയാണ്.
1: അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ഈ നാല് സ്റ്റേജ് ആയിട്ട് അങ്ങനെ നെല്ലിന്റെ വളർച്ചക്കാലം മൊത്തം നമ്മുടെ നെൽപാടത്തിൽ
0: തന്നെ കാണും.
1: മേഡം പറഞ്ഞാൽ ഇതൊരു ശലഭവർഗ കീടമാണല്ലോ, മറ്റ് ശലഭവർഗ കീടങ്ങളും നെല്ലിനെ ബാധിക്കുന്നുണ്ടോ?
0: ബാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു ശലഭവർഗ കീടമാണ് ഓലചുരുട്ടി പുഴു, അതുപോലെ കുഴൽപ്പുഴുണ്ട്. ഇവയൊക്കെയും പ്രധാന ശലഭ കീടങ്ങളാണ്. അതല്ലാതെ തന്നെ കതിർവെട്ടിപ്പുഴുണ്ട്, പട്ടാളപ്പുഴുണ്ട്, ഇവരൊക്കെയും ശലഭവർഗ കീടത്തിൽ പെടുന്നു.
1: ഈ ഓലചുരുട്ടിപ്പുഴു മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ ആ ഇല അങ്ങ് ചുരുണ്ടിരിക്കുന്ന അല്ലേ. അപ്പൊ ഇതിന്റെ ലക്ഷണം ഇത് തന്നെ, ഇല ചുരുണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മറ്റേ എഫക്ട്സ് എന്തൊക്കെയാണ്?
0: ഇവര് ഓല ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളിലെ ഹരിതകം, ആ പച്ചതറം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്രമണം മൂലം നെല്ലോലകൾ വെളുത്ത നിറത്തിലാവും. ഇപ്പൊ പാടത്ത് നോക്കുമ്പോൾ നെൽ ഓലകൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇരിക്കുന്നതായിട്ട് കാണും, പാടം നരച്ചതുപോലെയും കാണും. പക്ഷെ തീരെ ചെറിയതായിരിക്കുമ്പോഴല്ല ഇതുണ്ടാവുന്നത്. അതാണ് നമ്മുടെ ഇലപ്പേനിന്റെ ലക്ഷണവും ഓലയുരുട്ടിയുടെ ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓലയുരുട്ടി കുറച്ചുകൂടെ നെല്ല് വലിയതാവുമ്പോഴത്തേക്കിനുമാണ് അതില് ആക്രമിക്കുന്നത്.
1: ഇലപ്പേൻ
0: ആദ്യ ഘട്ടത്തില് ചെറുതായിരിക്കുമ്പോൾ തന്നെ
1: ആക്രമിക്കുന്നു.
0: പാടം മുഴുവൻ ചെറിയ ചെടികൾ നരച്ചിരിക്കുന്നതായിട്ടാണ് ഇലപ്പേന്റെ സാഹചര്യത്തിൽ വരിക. എന്നാൽ ഓല ചുരുട്ടിപ്പുഴു കുറച്ചുകൂടെ ചെടി വലുതാവുമ്പോഴാണ് അപ്പം കൃത്യമായിട്ട് നരച്ച പോലെ തന്നെയും അറ്റം ഹരിതകം തിന്നിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കാം.
1: ഇലയുടെ ആ പച്ചപ്പ് തന്നെ
0: നഷ്ടപ്പെടും.
1: അപ്പം നമ്മുടെ ഉൽപാദനം അങ്ങനെ അത് ബാധിക്കുന്നതാണല്ലോ.
0: ആദ്യ ഘട്ടത്തിൽ അത്ര ബാധിക്കില്ല, പക്ഷെ കതിര് വരുന്ന സമയത്ത് കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന ഓലകൾക്ക് അതിന്റെ ഹരിതകം പോയി കഴിഞ്ഞാൽ ഉൽപാദനത്തിനെ ബാധിക്കാം.
1: നെല്ലിനെ കുഴൽപ്പുഴുവും ബാധിക്കുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തുവാണ്?
0: കുഴൽപ്പുഴുവിന്റെ ലക്ഷണം അല്പം കൂടി വ്യത്യാസമുണ്ട്. അതായത് നെൽച്ചെടിയുടെ അഗ്രഭാഗം മുറിച്ച് ഒരു കുഴല് പോലെയാക്കിയാണ് ഓലകളുടെ ഹരിതകം കാർന്നു തിന്നുന്നത്. അപ്പം നമ്മൾ പാടത്ത് നോക്കുകയാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഇല കുഴലുകൾ പോകുന്നത് കാണാം, ഒഴുകി നടക്കുന്നത് കാണാം. അപ്പൊ രൂക്ഷമായ ആക്രമണമാണെങ്കിൽ നെൽച്ചെടികളുടെ അഗ്രഭാഗം മുറിക്കുന്നതെന്ന് തന്നെ അതിങ്ങനെ കുറ്റിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും.
1: ഇതിന്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: നിയന്ത്രണത്തിന് ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടത്തിൽ അങ്ങിങ്ങായിട്ടായിരിക്കും ഇതിന്റെ ആക്രമണം തുടക്കത്തിൽ കണ്ടു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഒരേക്കർ പാടത്തിന് 25 കിലോഗ്രാം അറക്കപ്പൊടി 1 ലിറ്റർ മണ്ണെണ്ണയുമായി കലർത്തി പാടത്ത് വിതറി കൊടുക്കാം. അതുപോലെ കളനിയന്ത്രണം നടത്തണം. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. അതും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള, വിദഗ്ധരോട് ചോദിച്ച് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കണം.
1: ഇപ്പൊ നിരവധി കീടങ്ങളുണ്ട് നെല്ലിനെ ബാധിക്കുന്ന, തണ്ടുതുരപ്പ്, ഇലപ്പേൻ, കുഴൽപ്പുഴു, ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കള്, ശലഭവർഗ കീടങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി രാസകീടനാശിനി എന്തായാലും നമ്മളൊരു ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊഴിച്ച് നമുക്ക് ജൈവ നിയന്ത്രണ വിധികളൊക്കെ ഉണ്ടോ ഇതിന് വേണ്ടി?
0: നെല്ലില് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന മുട്ടപരാദങ്ങളാണ്. മുട്ടപരാദങ്ങളിൽ തന്നെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം, ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. തണ്ടുതുരപ്പിനെതിരെയും ഓലചുരുട്ടിക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മുട്ടപരാദങ്ങളെയും ഉപയോഗിക്കുന്നത്.
1: ട്രൈക്കോകാർഡ്,
0: അതായത് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് മുട്ടക്കാട് രൂപത്തിലാണ്. കോർസേറ എന്ന ഒരു കീടത്തിനെ, നെല്ലിന്റെ തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ കീടത്തിനെ നമ്മൾ ലാബുകളിൽ വളർത്തി അതിന്റെ മുട്ടകളിലൂടെയാണ് ഈ മുട്ടക്കാടുകൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം ഉപയോഗിക്കുന്നത് തണ്ടുതുരപ്പന്റെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനും, ട്രൈക്കോഗ്രാമ കിലോണിസ് ഉപയോഗിക്കുന്നത് ഓലചുരുട്ടിയുടെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനുമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരേക്കറിന് 2 cc എന്ന

0: തോതിലാണ് നമ്മൾ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്. ഒരു സി സി കാട് 10 കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ കൃഷിയിടത്തിൽ അങ്ങിങ്ങായി സ്ഥാപിക്കുന്നത്.
1: ഒരു കാടിൽ എനിക്ക് തോന്നുന്നു 50,000 മുട്ടയൊക്കെ കാണും.
0: അതെ, അതിൽ കൂടുതലുണ്ട്. പറിച്ചു നട്ട് ഏകദേശം 7 മുതൽ 10 ദിവസമാവുമ്പോൾ മുതൽ കാടുകൾ കൃഷിയിടത്തിൽ വെച്ചു കൊടുക്കാം. വിതയ്ക്കുന്ന സാഹചര്യത്തിൽ 25 ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അതുപോലെ ഓരോ കാടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് മഴ സമയമാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ അല്ലെങ്കിൽ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്താണ് സാധാരണ വെക്കുക. ഇനി വേനൽക്കാലമാണെങ്കിൽ നെല്ലോലകളിൽ നേരിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ മുട്ടപരാദങ്ങളല്ലാതെ ചില കീടങ്ങൾക്ക്, പ്രത്യേകിച്ചും ശലഭവർഗ കീടങ്ങൾക്കെതിരെ നമ്മൾ ബാസിലസ് തുർഞ്ചേൻസിസ് എന്ന മിത്ര ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്യുവേറിയ ബസിയാന എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നെൽപ്പാടത്ത് ഉപയോഗിക്കുന്ന ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങളാണ്.
1: മേഡം, നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണവും കാണാറുണ്ടല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: നെല്ലില് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ചെറുപ്രാണികളും അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ കീടങ്ങളും ഒക്കെയും നെല്ലിന്റെ കടഭാഗത്ത്, അതായത് ഏകദേശം ആ ഒരു ജലപ്പരപ്പിന് സമീപത്തിരുന്നാണ്, കടഭാഗത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികൾ അമിതമായി നീര് പോകുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം മഞ്ഞളിക്കുകയും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. കർഷകർ പാടത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ കരിഞ്ഞു നിൽക്കും. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഹോപ്പർ ബേൺ എന്നാണ് പറയുക. അപ്പം അതിനേറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ചെയ്യണം. എന്നാലും അതിലും പ്രധാനം ഇടയകലം കൊടുക്കുക, കൃത്യമായ തോതിൽ വിത നടത്തുക. 1 ഏക്കറിൽ 40 കിലോ മതിയെങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നെൽപ്പാടത്ത് തിക്കം കൂടുകയും അപ്പം വായുസഞ്ചാരം കുറയുകയും ഈ കീടത്തിന് വംശവർദ്ധനവിന് ഉള്ള നല്ല സാഹചര്യം ഉള്ളാവുകയും ചെയ്യും. അപ്പം അത് നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പം തിക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അതായത് അങ്ങിങ്ങായിട്ടാണ് ഇത് കണ്ട് തുടങ്ങുന്നതെങ്കിൽ വെള്ളം വാർത്ത് കളയുന്ന ഒരു നല്ല രീതിയാണ്. ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നതും ആ ഒരു അമിതമായ ഈർപ്പം നെൽപ്പാടത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നൈട്രജൻ വളപ്രയോഗം അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മിത്ര കീടങ്ങൾ ധാരാളം മുഞ്ഞയ്ക്കെതിരെ ഉണ്ട് നമ്മുടെ നെൽപ്പാടത്ത് തന്നെ. മിറിച്ചാഴികളൊക്കെയും എട്ടുകാലികളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം അതിനെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക,
1: രാസകീടനാശിനികളുടെ
0: അമിത ഉപയോഗം ഒഴിവാക്കുക. മിത്രവാണികളുടെ സാന്നിധ്യം അമിതമായി കാണുന്ന പാടശേഖരങ്ങളിൽ എപ്പോഴും മുഞ്ഞ നിയന്ത്രണ വിധേയമായിരിക്കും. മുഞ്ഞ ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
1: പിന്നെ നെല്ല് ചാഴിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിലല്ലേ ഇത് നമ്മൾ കാണുന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാം.
0: ശരിക്കും ചാഴി വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു കീടം തന്നെയാണ്. പാൽ പരുവത്തിലുള്ള നെന്മണികളിൽ നിന്നാണ് ചാഴികൾ നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നെന്മണികൾ പതിരായി തീരുകയാണ് ചെയ്യുന്നത്. പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്നത് ഇതിനെതിരെ ഫലപ്രദമാണ്. അതായത് പല സമയത്ത് കതിരുകൾ വരുന്നത് ചാഴിയുടെ നിയന്ത്രണത്തെ സാരമായി ബാധിക്കും. അതുപോലെ നെല്ലില്ലാത്ത സമയത്ത് പുല്ലുവർഗ കളകളിലാണ് കൂടുതലായിട്ടും ചാഴികൾ ഇരിക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ മുമ്പേ തന്നെ പുല്ലുവർഗ കളകൾ നശിപ്പിച്ച് കളയുന്നത് നല്ലതാണ്. ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ജൈവികമായിട്ടാണെങ്കിൽ, അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയാണെങ്കിൽ, മത്തിശർക്കര മിശ്രിതം 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. കീടനാശിനികൾ പ്രയോഗിക്കേണ്ടത് ചാഴി അമിതമായി ഉണ്ടെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാം, പക്ഷേ അതും വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വേണം കീടനാശിനി പ്രയോഗം നടത്താൻ. പാടത്ത് ചുറ്റോട് മരുന്നടിച്ച് ഉള്ളിലേക്ക് കീടങ്ങളെ കൊണ്ടുവന്ന ശേഷം ഉള്ളിൽ മരുന്ന് തളിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് കീടങ്ങളുടെ ആ രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഡോക്ടർ ജ്യോതി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇതേക്കുറിച്ച് എല്ലാവരും വിശദമായി കേട്ടല്ലോ അല്ലേ. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചീന ഭരണി പഴയ തറവാടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ കണ്ണിമാങ്ങയും വിളഞ്ഞ പാകമായ മാങ്ങയും പഴുത്ത മാങ്ങയുമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഭരണികളിലാണ്.

0: ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും മാങ്ങ വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ചീനഭരണികളുണ്ട്. ഉപ്പ്, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ടാണ് മാങ്ങ നിറച്ചു വെക്കുന്നത്. മാങ്ങ നിറച്ച ശേഷം വായു കടക്കാത്ത വിധം നന്നായി അടച്ചുകെട്ടി സൂക്ഷിക്കും. പ്രത്യേകതരം കളിമണ്ണുകൊണ്ട് കലാചാതുര്യത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഭരണി ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരായതുകൊണ്ടാവാം ഇതിനെ ചീന ഭരണി എന്ന് വിളിക്കുന്നത്. മാങ്ങ മാത്രമല്ല, പഴുത്ത പാക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നതിനും എള്ളെണ്ണയും വെളിച്ചെണ്ണയും മറ്റും അടച്ചുകെട്ടി സൂക്ഷിക്കുന്നതിനും ഭരണി തന്നെയായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വഴിയോരങ്ങളിൽ നാടോടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധാരണ ഭരണിയും ചീനഭരണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലും ഈടിന്റെ കാര്യത്തിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടവുമാണ്. എന്തും കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ സംഭരണികളായിരുന്ന ചീനഭരണികൾ ഇന്നിതാ പുതിയ തലമുറയ്ക്കൊരു കൗതുക കാഴ്ചയാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി. അക്വാകൾച്ചറിലെയും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയായ ഹൈഡ്രോപോണിക്സിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ കൃഷിരീതിയിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു. ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വലിയ അധ്വാനമില്ലാത്ത കൃഷിയായതിനാൽ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യുവാൻ കഴിയും. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറിയും മീനുമാണ് ലഭിക്കുന്നത്. സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷി രീതിയിൽ 30 മുതൽ 50 ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ. കേരളത്തിൽ ഒറ്റപ്പെട്ട

0: ഇടങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞുവീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ. ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവണൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എം ടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് 0494268-6214 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELKAU.in ൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ CELKAU.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് 1-ന് 125 രൂപയാണ് വില. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1-ന് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: സൈലൻസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന.

0: ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷനെയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
2: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
1: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ

0: സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് ആജ് യുദ്ധ മേ ഡിപ്ലോയ് ഹൈ, ജിൻമേ നാ തോ ഫൈറ്റർ കാ പതാ ചൽതാ ഹൈ, നാ ഉസ്കി മഷീനറി ഓർ ഇക്വിപ്മെന്റ് കാ. ഓർ ആജ് വാർഫെയർ കി ഡെഫിനിഷൻ കാഫി ഹദ് തക് ബദൽ ചുകി ഹൈ. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेस में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതന ആശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ

0: രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്.
2: യുവവാണി.

ആകാശവാണി തൃശൂർ. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. ചുമരിലോ മറ്റോ ചാരിവെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവയ്ക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റുപാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEB 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കുക. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിനു മുൻപ് ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ്, നാടകം ഒന്നാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: മംഗളയാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. എന്താ ഇത്ര അത്യാവശ്യം?
1: ഹലോ, എന്താ മംഗളെ?
2: Why boys have all the fun?
0: എന്തോന്ന്?
2: കുന്തം ഇനി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്?
0: അതിപ്പ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ?
2: എടി മണ്ടി, എന്റെ ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ?
0: ഇല്ലേ,
2: ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികൾ എന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാൽ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ?
0: വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം രണ്ട് തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു.
2: സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3 5 ഫാൻ ഷോ കാണാനായിരുന്നു.
0: ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം?
2: എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല.
0: സോറി സോറി, നീ പറയ്.
2: അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു യാത്ര.
0: ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ.
2: ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി.
0: അയ്യോ, ഞാനോ?
2: പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് നമ്മൾ ഒരു യാത്ര പോകുന്നു.
0: എങ്ങോട്ട്?
2: ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും.
0: ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ? നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ?
2: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും.
0: എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ.
2: എടി ശൈലേ, മണ്ടി, യൂട്യൂബ് കണ്ട് കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ, അപ്പൊ ശരി, ഞാൻ പിന്നീട്
0: വിളിക്കാം. ഇൻഷുറൻസ് പോളിസി എടുക്കോന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 പോളിസി മംഗള എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാകൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ.

0: ഇല്ല ഇല്ല, അവൾ ഏജന്റ് ഒന്നും അല്ല, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ.
1: അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും?
0: ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്.
1: അതല്ല, എന്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ, നീ 4 ദിവസം കാണത്തുമില്ല, അതുകൊണ്ടേ കാശ് എന്തെങ്കിലും തന്നേച്ചും പോവാൻ.
0: ഓ, അതാണോ? ഇതാ, തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്.
1: രണ്ടായിരം എങ്കിൽ 2000.
0: എന്തോ?
1: അല്ല, പോയിട്ട് വേഗം വാന്ന്.
0: ഓ,

0: ഒരു കാറിന്റെ സൗണ്ടല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്.
1: ആ വരുന്നു വരുന്നു.
0: ദ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ? ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്.

0: നീ ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു.
1: ഇങ്ങനെ കള്ളുമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറക്കും.
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ?
1: എന്താ?
0: എല്ലാരും ഡെയിലി കല്ല് വെച്ച നുണകൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കിയ നമ്മൾ എത്രയോ ശുദ്ധർ.
1: അതെയല്ലേ?
0: പിന്നെ അല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു?
2: ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണെന്നാ പറഞ്ഞത്, 4 ദിവസത്തേക്ക്. പിന്നെ കുട്ടികളെ രണ്ടിനെ ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല.
1: നീ എന്ത് കള്ളവാ പറഞ്ഞേ?
0: നിന്നെ നിന്റെ അമ്മായിയമ്മയും ചോറ്റാനിക്കരയില് ഭജനം ഇരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു.
1: ഷോ,
0: 4 ദിവസത്തേക്ക്! ഗംഭീര ഐഡിയ അല്ലേ?
1: ഷോ മഹാബാബി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയതെന്ന് എനിക്കറിയില്ലേ?
0: അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിനറിയില്ലല്ലോ.
1: എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു.
0: ശൈലേ, നമ്മളൊരു കള്ളം പറയുമ്പോ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല.
1: ഭയങ്കരം തന്നെ.
3: അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്?
0: അത് പറയാം. ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ, എന്റെ അനിയൻ,
3: അവൻ അതിന് ചെന്നൈയിലല്ലേ?
0: അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവൻ ഓഫീസിൽ നിന്ന് കോൾ വന്നു. ചെറുക്കം ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈയിലേക്കും പോയി. കാറിതെ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാറ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി പിടിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതേലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ?
1: ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം.
3: അല്ല, നീയല്ലേ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു പറഞ്ഞത്?
0: എന്റെ പൊന്നെ, വഴിയിൽ കിടക്കാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ.
1: ഓ അതെ, അതിത്തിരി കുറവാ, അത് ഞാനങ്ങ് സഹിച്ചു.
0: ഛേ, പെണങ്ങണ്ട, റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു RK ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടില ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോ വൃത്തിയുള്ളതുപോലെ തോന്നി.
3: ഓ, ആഡംബരം ഒന്ന് നമുക്ക് വേണ്ടന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മൾ ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ?
0: 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 കഴിയാതെ എത്തത്തില്ല.
1: ഓ, അത്രയും വൈകും അല്ലേ?
0: ഛേ, വൈകട്ടേന്ന്. നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ. അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ.
3: സംഗതി ശരിയാ. എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം.
0: ഓ, ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ അത് സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്.
3: തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്.
0: ഗുഡ്.

0: വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവള് ഗോവയിലല്ലേ താമസിക്കുന്നത്?
1: ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ.
0: അത് തന്നെ.
1: അവള് ഗോവയിലാണോ? അതെനിക്കറിയില്ലായിരുന്നു.
0: അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റിയൂണിയൻ നടന്നില്ലായിരുന്നു. അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവള് ഫാമിലിയായിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്.
1: അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ?
0: അത് വേണ്ട, ഫാമിലിയായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം, അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ.
1: എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം, നല്ല രസമായിരിക്കും അല്ലേ?
0: അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ. എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്ക്, അതിൽ അവളുടെ നമ്പർ കാണും.
1: നോക്കാം നോക്കാം. 10th A. ഓഹ്, 150 ഗ്രൂപ്പാ എൻ്റെ ഫോണില്. ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ.
0: എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേശോ?

0: ദൈവമേ, ഇന്നിത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശേട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ തറയിലെറിഞ്ഞ് പൊട്ടിച്ച വരാനുള്ളവർ വരാതിരിക്കോ?
1: നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും. പക്ഷെ എന്റെ ദേഷ്യം തീരുമല്ലോ.
0: ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി.
1: കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ അവര്?
0: അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ഇതാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശേട്ടനും കേട്ടതല്ലേ?
1: കേട്ട് കേട്ട്. ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്നു വന്ന് ന്യൂഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്.
0: അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശേട്ടന്റെ ജോലി ഗോവയിൽ ആയതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര തന്നെയാണെങ്കിൽ രമേശേട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കെ. അല്ല പിന്നെ,
1: നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ ഈ ദുരിതങ്ങളെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.
0: അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം?
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാ തൊലി.
0: എന്നാ പിന്നെ ഞാൻ ഇനി എല്ലാരോടും പറയാം ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരേ.
1: പ്രയോജനമില്ല. ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നോളൂ അപ്പോഴും. അതാ നാട്ടിലെ ടീംസ്.
0: ശരി, എന്നാൽ രമേശേടൻ തന്നെ പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
1: നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്. അത്രയും തലവേദന കുറഞ്ഞു കിട്ടും.

0: എടി മംഗളേ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും.
1: ഏ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല.
2: നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ എന്റെ കൈ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല വീടിന്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാറോടിക്കുന്ന കാര്യം പോലും എന്റെ മക്കൾക്ക് അറിയുമെന്ന് സംശയം.

0: കുടുംബമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, ആ അങ്ങനെ അങ്ങ് പോവും. ദേ, അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്. തട്ടുകടയാണെന്ന് തോന്നുന്നു. കാർ നിർത്തി കട്ടൻ കാപ്പി കിട്ടുമോ നോക്കല്ലേ. ഇറങ്ങിക്കോ ശൈലെ, ഒന്ന് നട നിവർത്തിയും ചെയ്യ. ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ?
1: ഓ ഉണ്ടല്ലോ. എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പുവട തരട്ടെ.
0: കട്ടനും പരിപ്പുവടെ, ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ.
2: ഇവരൊക്കെ മലയാളം പറയോ?
0: ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ.
1: ഇതാ മാഡം കാപ്പി.
0: ആ താങ്ക്സ്. ശൈലേ, ചൂടാണ്. ആ
2: കൊള്ളാം.
0: അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ? ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വെറും 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ
2: മംഗളെ. ലോറിക്കാര് മാത്രമല്ല, പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്.
3: ഈ കാർ നല്ലില്ലുവ, പ്രയാണികർ ആരു?
1: ആ ഇപ്പൊരു മകളെ ആര്? കാപ്പികുടി യുദ്ധിത്താരേ.
3: അയ്യോ ദേവരേ, മകളെ ആരു കൂടെ വാഹന കള്ളത്തര മാട്ടാരെ.
1: വാഹന കള്ളത്തനമാ? കടവുളെ, മോഷ്ടിച്ച കാറും കൊണ്ടാണോ കാപ്പ് കുടിക്കാൻ വന്നത്?
0: ശൈലെ, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്.
2: നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടി, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ?
0: ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
3: മാഡം, കാറിന കീ എന്നെ നനകെ കൊത്ത് പോലീസ് ജീപ്പ് ഹത്തു.
0: വൈ? വാട്ട്സ് ദ മാറ്റർ?
3: അതൊന്ന് പോലീസ് ഥാണയിലേ വിവരിച്ചുത്തേനെ.
2: എന്തോന്നടി മംഗളേ പോലീസുകാരൻ പറയുന്നത്?
0: കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട് കേറാൻ.
2: അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ, ഗോവ ഗോവ, വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കേ, പാടി പാടി നമുക്ക് പോവാ.
0: നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്.
2: അതിന് ഇവര് ഒറിജിനൽ പോലീസുകാരാണെന്നേന് എന്താ ഉറപ്പ്?
0: അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ. ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്?
1: പിന്നെ അറിയാതെ. കുന്താപുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാറ്. നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും.
0: താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛന്റെ തൊഴിലാണ്.
1: എന്താ
0: വാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം.
2: എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പം
0: എടി ശൈലേ, ജീവിതത്തിലെല്ലാം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസായെന്നേ ഉള്ളൂ.
2: ഭാഗ്യോ?
0: സർ, ഹിയർ ദ കീസ്.
3: ഓക്കെ, പോലീസ് ജീപ്പ് ഹത്തി. നാഗയ്യ ഇല്ലേ കാർഗി, കാറിന് തിതുകൊണ്ട് ജീപ്പ് എന്നെ എംബാളിസി.
4: ഓക്കെ സാർ.

0: മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ രണ്ട് പോലീസുകാരും പിന്നെയും ചീപ്പെടുത്ത് പുറത്തു പോയല്ലോ.
1: ആ ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാൾ ഇനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ.
0: ഷോ, അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ?
1: എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം.
0: വേറെന്ത് വഴി?
2: സൊല്ലകള് കച്ചിതരെ, ഈ വസ്തു വന്ന് ഹത്തിരയിതേ.
0: എന്തോന്നാ ഈ പോലീസുകാരി പറഞ്ഞത്?
1: കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ചു വെച്ച കൊതുകുരി അടുത്തേക്ക് വെച്ചോന്ന്.
0: ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല.
1: നോ പ്രോബ്ലം മാഡം, താങ്ക് യു.

0: സ്റ്റേഷനിലുള്ളവർ ഇത്തിരി മര്യാദയുള്ളവരാന്നാ തോന്നുന്നത്.
1: അതെന്താ?
0: രാവിലെ നമ്മൾ പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടെ ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ.
1: ഓ, അതാണോ?
0: നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ.
1: കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ, ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്.
2: നിന്ന രാത്രി നീ ഊഹിടുത ഇവര് മകളെ ആരെ എല്ലിതാര?
3: ഈ എരടു സാർ.
2: ഹാവുദു ബന്നേ ബന്നേ മകളയാരെ, നീ ഊ വാഹന കള്ളത്തനമാടാലു പ്രാരംഭിച്ചിട്ടാക.
1: സർ, ദിസ് ഈസ് മൈ ഓൺ കാർ, നോ തെഫ്റ്റ്. വി ആർ നോട്ട് ദാറ്റ് ടൈപ്പ് ലേഡീസ്.
2: നോ, വി ഗോട്ട് കറക്റ്റ് ഇൻഫർമേഷൻ വിത്ത് നമ്പർ ആൻഡ് മോഡൽ. ബപ്പണ്ണ, ബ്രിംഗ് ദ ആർസി ബുക്ക് ആൻഡ് ഓൾ.
4: ഡോക്യുമെന്റ്സ് ഇല്ല സർ.
2: അൻസി പുസ്തകത്തിലെ മാലികാര ഹെസറു മരുതു പാണ്ഡി.
1: നോ നോ, ആർസി ഓണർ നെയിം മനീഷ്, മനീഷ്, ആൻഡ് ദാറ്റ് ഇസ് മൈ ബ്രദർ.
2: മനീഷ? നോ, ഇറ്റ് ഇസ് മരുതു പാണ്ഡി.
1: വൺ മിനിറ്റ് സർ, വൺ മിനിറ്റ്, ഐ വിൽ കോൾ മൈ ബ്രദർ.
0: എന്തുവാടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയൻ വരേണ്ടി വരുമോ?
1: ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുതു പാണ്ഡിയുടേതാണ് ഈ കാറെന്ന്. അത് നമ്മൾ മോഷ്ടിച്ചെന്ന്.
0: ഷോ, ദൈവമേ, ഇനി അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോവല്ലേ?
1: ഷോ, ഒന്ന് പേടിക്കാതെ ഇരിക്ക്, മനീഷിനെ വിളിച്ചാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ.
2: മാഡം, നിന്നെ ഹെസറേനു, വേർ ആർ യു ഫ്രം?
1: സർ, മൈ നെയിം ഈസ് മംഗള ദേവി, വി ആർ ഫ്രം കേരള.
2: മംഗളാദേവിയാ?
0: നിന്റെ പേര് കേട്ടിട്ട് എന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
2: ദയവിട്ട് കുളുത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
0: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
1: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
0: എങ്കി നമുക്ക് ഇരിക്കാം.
1: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുതു പാണ്ഡ്യെന്ന് അറിയണമല്ലോ.
5: ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സദ്

ഹരീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

ആകാശവാണി തൃശൂർ. അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞുവീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവയ്ക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണ് പാദങ്ങൾ ചേർത്തുവച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിയിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡിൽ ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഡാമിനി ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി പിഎം വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നൈ രോഷ്നി, നൈ മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൗശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ആകാശവാണി തൃശൂർ.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രാത്രി 11 നടക്കുന്ന 3ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 1ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുല്ല ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ദിവസത്തെ ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ടുവച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക

0: വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി 6 മാസത്തെ സൌജന്യ PSC പരിശീലനം നടത്തുന്നു. ചേരമാൻ ജുമാ മസ്ജിദ് മദ്രസ കെട്ടിടത്തിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളിലായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9747419901, 7994324200, 9072045179, 9526255073. തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃതമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടുവോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം. FCIKerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോമിന് പൊതുവിഭാഗത്തിന് 100 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയുമാണ് ഫീസ്. ഈ മാസം 15-ന് വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04872384253, മറ്റൊരു നമ്പർ 9447610223, 9656720906 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇരിങ്ങാലക്കുട ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയത്തിൽ കഥകളി സൌജന്യമായി പഠിക്കുന്നതിന് ആൺകുട്ടികളായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർ PG കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നവർ 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടിയ പ്രായപരിധി 18 വയസ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യവും സൌജന്യമാണ്. വിദ്യാർത്ഥികൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡും കഥകളി വേഷം വിദ്യാർത്ഥികൾ സ്റ്റൈപ്പൻഡിന് പുറമെ സ്കോളർഷിപ്പും ലഭിക്കും. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യവും വിദ്യാർത്ഥികൾക്കുണ്ട്. താൽപര്യമുള്ളവർ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറിൽ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി ഈ മാസം 15-ന് മുമ്പ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം സെക്രട്ടറി ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട. പിൻ നമ്പർ 6801121, തൃശൂർ ജില്ല. ഫോൺ നമ്പർ 04802822031. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04802822031. സേവന വാർത്തകൾ സമാപിച്ചു.

0: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആവേശം നിറഞ്ഞതായിരുന്നു. പാരീസിലെ പ്രശസ്തമായ സ്റ്റേഡ് റോളൻഡ് ഗാരോസ് ചുവന്ന മൺകളങ്ങളിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ മത്സരങ്ങൾ ചരിത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ടും കായിക ലോകത്ത് ചർച്ചകളിൽ നിറഞ്ഞു. മെയ് 24 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച ഈ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ മത്സരങ്ങളിൽ പലതും കാണികളിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. കായികരംഗത്ത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിലും റോളൻഡ് ഗാരോസ് തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന കാഴ്ച ഇത്തവണയും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണ്ണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യനേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജ്ജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തുവന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ 2 പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടയ്ക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണ്ണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കോക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ 3 റൗണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ എറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ എറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെര സഖ്യത്തോട് ഇവർ 2 റൗണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിൻ്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൗമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളൻഡ് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി 2 ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ. എന്നാൽ 2 റൗണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കെറണ്ടോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ശേഷം ആദ്യമായാണ് ലോക 1 നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ 3 റൗണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കെറണ്ടോളോയും ഒരുമിച്ച് 3 റൗണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. 3 റൗണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന മത്സരം റോളൻഡ് ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 58 നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ 3 ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82 ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം

മറികടന്നു. എന്നാൽ മൂന്നാം റൗണ്ടിൽ ബ്രസീലിന്റെ 19-കാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ രണ്ട് സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ രണ്ട് സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് രണ്ടാം തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി. ചരിത്രത്തിലാദ്യമായി 3 ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105 സ്ഥാനത്തുള്ള ബെറട്ടിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറട്ടിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ്പ് 100 പുറത്തുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി. 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളൻഡ് ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോവോ ഫോൺസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-കാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൗമാര വിസ്മയം 19-കാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-കാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫോൺസക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമി ഫൈനൽ പോരാട്ടം ഒരു പന്തുപോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്ക് ഓവറിലൂടെ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. കടുത്ത വൈറൽ പനി ബാധിച്ചതിനെ തുടർന്ന് അർണാൾഡിക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അർണാൾഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടെ 10 സീഡായ ഫ്ലാവിയോ കൊബോളി കളിക്കാതെ തന്നെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് കലാശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. 5 സെറ്റ് നീണ്ട മാരത്തോൺ പോരാട്ടത്തിനൊടുവിലാണ് 2 സീഡായ സ്വരേവ് ഇറ്റലിയുടെ 10 സീഡ് ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കി കിരീടം ചൂടിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ 1 സീഡായ അരീന സബലങ്കയെ 25 സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു. പോളണ്ട് താരം മയ ചലൻസ്ക 22 സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8 സീഡായ മിറ
18-ஆம் சீடாய

0: സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമി ഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമി ഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈ ബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ് മയ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. രണ്ടാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രീവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റിക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രീവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം മയ ചലൻസ്കയും എട്ടാം സീഡ് മിറ ആൻഡ്രീവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രീവ മയ ചലൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോ ഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൗമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന രണ്ട് സെമി ഫൈനലുകളിലും ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. ഒന്നാം സീഡ് സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. രണ്ടാം സെമിയിൽ പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ രണ്ടാം സീഡായ ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ ഒന്നാം സീഡും രണ്ടാം സീഡും തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ് ഹൊറാസിയോ സെബാലോസ് ഹാരി ഫെലിയോവാര ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലുടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ ഒന്നാം സീഡ് സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത് ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശ പോരാട്ടത്തിൽ ഒന്നാം സീഡ് കാതറീന സിനിയക്കോവ ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം രണ്ടാം സീഡായ അന്ന ഡെനിലീന അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: This is ആകാശവാണി തിരുവനന്തപുരം. Saturday night fever.

0: अभी आप सुन रहे थे यू शिव प्रसाद का सैक्सोफोन वादन, आपके साथ मृदंगम पर विग्नेश जयरमन और वायलिन पर जी उमा संगत कर रही थी। इसी के साथ संगीत का अखिल भारतीय कार्यक्रम अब यहीं संपन्न होता है। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी के दिल्ली केंद्र से ही प्रसारित किया गया।
1: He was accompanied on Vridangam by V. Jayaraman and on violin by G. Uma. With that, we come to the end of this program. This program was earlier recorded in the studios of Akashwani Delhi and was broadcast from the Delhi station of Akashwani.
2: साथ में रत्ना पांडे,
3: आकाशवाणी। नमस्कारम। प्रधानमंत्री नरेंद्र मोदीയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയതും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമായ മേഖലകളിലൊന്നാണ് രാജ്യത്തെ യുവജനങ്ങളുടെ ശാക്തീകരണം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഈ നേട്ടത്തെ രാജ്യത്തിന് പുരോഗതിയുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി യുവാക്കളുടെ കഴിവുകളെ ഉണർത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിരവധി നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവശക്തിയുടെ വികസനത്തിലൂടെ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനും യുവാക്കളെ ആഗോളതലത്തിൽ മത്സരശേഷിയുള്ളവരാക്കാനും കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, കായികം, നവസാങ്കേതിക വിദ്യ, നയരൂപീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും യുവാക്കളുടെ സജീവവും അർത്ഥവത്തുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ ലക്ഷ്യം കണ്ടു. യുവജനങ്ങളെ വെറും ബിരുദധാരികളാക്കി മാറ്റുന്നതിന് പകരം അവരെ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിന്റെ പ്രധാന നയം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ പദ്ധതി വഴി രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് സൌജന്യമായി വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ സാങ്കേതിക വിദ്യ, 3D പ്രിന്റിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പോലും യുവാക്കൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വ്യവസായ ലോകത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവരെ സജ്ജരാക്കാൻ കൌശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇതിനൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി യുവാക്കൾക്ക് പഠനത്തോടൊപ്പം ജോലിയും വരുമാനവും ഉറപ്പാക്കാനും കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേഗതയേറിയതും സുതാര്യവുമായ പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ തൊഴിൽ വിപ്ലവമാണ് റോസ്ഗാർ മേള. വിവിധ മന്ത്രാലയങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലവിലുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകളിലേക്ക് യുവാക്കൾക്ക് വേഗത്തിൽ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പഴയകാലത്തെ ദീർഘമേറിയ നിയമന പ്രക്രിയകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിയമന പ്രക്രിയ അതിവേഗത്തിലാക്കാൻ റോസ്ഗാർ മേളയിലൂടെ സാധിച്ചു. വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ഇതിലൂടെ നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറിയത്. കൂടാതെ റോസ്ഗാർ മേള വഴി ജോലി ലഭിക്കുന്ന പുതിയ ഉദ്യോഗസ്ഥർക്കായി കർമ്മയോഗി പ്രാരംഭ എന്ന പേരിൽ ഓൺലൈൻ പരിശീലന മൊഡ്യൂളും സജ്ജമാണ്. ഇത് പുതിയ ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ത്യയുടെ

0: വികസനയാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗമെന്നാണ് രാജ്യത്തെ യുവജനതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്നും തങ്ങളുടെ ജോലിയെ രാജ്യസേവനത്തിനുള്ള മാർഗമായി കാണുന്ന യുവാക്കളുടെ പരിശ്രമത്തിലൂടെയാണ് 2047-ഓടെ വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ദുനിയാ ഭാരത് കെ യുവാവോ ഓർ ഭാരത് കി ടെക്നോളജിക്കൽ പ്രോഗ്രസ് കോ ലേക്കർ ബഹുത് ഉത്സാഹിത് ഹൈ. ആജ് ദുനിയാ ഭാരത് കി വികാസ് യാത്ര കാ ഹിസ്സ ബന്ന ചാഹതി ഹൈ. ഭാരത് ഭി ദുനിയാ കെ അലഗ് അലഗ് ദേശോ കെ സാത്ത് പാർട്ട്നർഷിപ് കർ രഹാ ഹൈ. ഇസ്കാ ഉദ്ദേശ് യഹി ഹൈ കി ഭാരത് കെ യുവാവോ കോ അവസര മിലേ, റോജ്ഗാർ മിലേ, ഉൻകാ സാമർഥ്യ ഖിൽ ഉഠേ. സാത്ത് സാത്ത് മേ ചാഹതാ ഹൂ മേരെ ദേശ് കെ നൌജവാനോ കോ ഗ്ലോബൽ എക്സ്പോജർ ഭി മിലേ.
0: സർക്കാർ മേഖലയ്ക്ക് പുറമെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനികളെയും പ്രാദേശിക തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക തൊഴിൽ മേളകളും ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്നുണ്ട്. നാഷണൽ കരിയർ സർവീസ് അഥവാ NCS എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് തൊഴിൽ വിപണിയെ കൂടുതൽ സുതാര്യമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതോടൊപ്പം ദശാബ്ദങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായി. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം മനഃപാഠ പഠന രീതിക്ക് പകരം പ്രായോഗിക അറിവുകൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. മാതൃഭാഷയിലുള്ള പഠനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ പ്രാദേശിക തലത്തിലുള്ള യുവപ്രതിഭകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ വലിയ അവസരമൊരുക്കി. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് ഏജൻസി വഴി രാജ്യത്തെ IITകൾ, IIMകൾ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭാവിയിലെ യുവതലമുറയെ പ്രാഥമിക തലം മുതൽക്കേ സ്മാർട്ടാക്കി മാറ്റാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള PM-ശ്രീ സ്കൂളുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രേയസ്, ശ്രേഷ്ഠ തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികളും സർക്കാർ വിജയകരമായി നടപ്പിലാക്കി. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി നിലനിർത്താതെ അവരെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന തൊഴിൽ ദാതാക്കളാക്കി മാറ്റുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയം. ഇതിനായി 2016 തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 3-ാമത്തെ നവസംരംഭക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പദ്ധതി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ Tier 2, Tier 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ആദ്യത്തെ 3 വർഷത്തേക്ക് ആദായ നികുതി ഇളവുകൾ, സ്റ്റാർട്ടപ്പുകൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏകജാലക സംവിധാനം, പേറ്റന്റ് ഫീസുകളിൽ 80% വരെയുള്ള ഇളവുകൾ എന്നിവ യുവതലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഇതിന്റെ ഫലമായി കൃഷി, ആരോഗ്യം, പ്രതിരോധം, ഫിൻടെക് തുടങ്ങി എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യുവസംരംഭകർക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ന് പല പ്രമുഖ ബിസിനസ് സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രകടമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക്.
2: ഹലോ എവ്രിവൺ, ഐ എം ശങ്കരി ഉണ്ണിത്താൻ, ദ CEO ഓഫ് ടൈം ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ്. 2009 ഞങ്ങൾ ടൈം ട്രോണിക് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ്. ബേസ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് ഓൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൻ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്. ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തില്. വളരെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ എ സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ ഈസ് സംതിങ് വിറ്റ് ഹാസ് ടു ബി പ്രൈസ്ഡ്. എല്ലാം ഹാർഡ്ഷിപ്സും അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ. വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു

0: ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഫോർ എൻ എന്റർപ്രണർ ഫോർ ദാറ്റ് മാറ്റർ സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: വലിയ ഈടുകൾ നൽകാനില്ലാത്തതിനാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ പോയ സാധാരണക്കാരായ യുവാക്കളെ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന. ഗ്രാമീണ മേഖലയിലെ ചായക്കടകൾ, ടെയ്ലറിംഗ് യൂണിറ്റുകൾ മുതൽ ചെറുകിട നിർമ്മാണശാലകൾ വരെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഇന്ധനമായി മാറി. ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. 50,000 രൂപ വരെയുള്ള വായ്പകൾ തുടക്കക്കാർക്കും 50,000 മുതൽ 500,000 രൂപ വരെയുള്ള കിഷോർ വായ്പകൾ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 500,000 മുതൽ 1,00,000 രൂപ വരെയുള്ള തരുൺ വായ്പകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും നൽകി വരുന്നു. ഈ വായ്പകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് യുവാക്കൾക്കും വനിതകൾക്കുമാണെന്നത് പദ്ധതിയുടെ സാമൂഹികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ സംരംഭകരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജനയെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗുണഭോക്താവ് ലെനീഷ് ലക്ഷ്മി ആകാശവാണിയോട്.
2: ഞാൻ ഫാഷൻ ഡിസൈനർ ലെനീഷ് ലക്ഷ്മി. സനല്ല ബുട്ടിക് എന്ന പേരിൽ കണ്ണൂരിലെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ബുട്ടിക് നടത്തുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന നൂതനമായ ഈ ആശയം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കയറി ഇറങ്ങാത്ത ബാങ്കുകളോ ഓഫീസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും നിരാശയും അവഗണനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ മുദ്രായോജന പ്രഖ്യാപിക്കുന്നതും. എന്റെ കഴിവുകളെയും ഞാൻ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് 1,00,000 രൂപ ഒരു ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. 11 വർഷങ്ങൾക്കിപ്പുറം ഇന്നെന്റെ 2-ാമത്തെ മുദ്രായോജനയിലൂടെ എന്റെ ബിസിനസ് വളർന്നു. 14 കുടുംബങ്ങൾക്ക് ജീവിതമാർഗവും അതിലേറെ ആൾക്കാർക്ക് എന്റെ സ്ഥാപനം വഴി ബിസിനസ് ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാം സാധ്യമായത് മുദ്രായോജന വഴിയാണ്. ഇന്ന് മുദ്രായോജന 20,00,000 രൂപ വരെയാണ് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നം പൂവണിയാം.
1: ഇതിനൊപ്പം തന്നെ വ്യവസായ ലോകത്ത് സാമൂഹിക സമത്വവും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും വീതം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വായ്പ നൽകണമെന്ന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപാദനം, സേവനം, വ്യാപാരം, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 10,00,000 മുതൽ 1,00,000 രൂപ വരെ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സങ്കീർണമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിലൂടെയും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കിയതിലൂടെയും മുൻപ് വ്യവസായ രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞത്. ചുരുക്കത്തിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രായോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നീ 3 പദ്ധതികളുടെയും സംയോജിതമായ പ്രവർത്തനം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനകീയവും ശക്തവുമാക്കി മാറ്റി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പദ്ധതിക്കും അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: और 100 से ज्यादा यूनिकॉर्न्स हैं. बहुत सारा फोकस डीप टेक स्टार्टअप्स की तरफ जा रहा है. स्टार्टअप्स अपने आप में वो एक डेप्थ, वो एक टेक्निकल एक्सपर्टीज क्रिएट हो रही है जिससे कि डीप टेक की तरफ जा रहे हैं. तो स्टार्टअप इंडिया फंड ऑफ फंड्स 2.0, इसमें 10,000 करोड़ रुपीज का गवर्नमेंट की तरफ से फंड रहेगा. साथ में बहुत सारे फंड्स इसके साथ जुड़ेंगे और फिर मिलके स्टार्टअप्स में इन्वेस्टमेंट का सिस्टम बनेगा. इसमें हम जानते हैं कि जो 1.0 फंड ऑफ फंड 2016 में लॉन्च हुआ था उसमें साथ में जुड़े थे 145 फंड्स और जुड़े थे उसके साथ और करीब 25,500 करोड़ रुपीज इन्वेस्ट हुए 1,370 स्टार्टअप्स. अब ये 2.0 ओ में इस मोमेंटम को मेंटेन भी करना।

0: स्ट्रैटेजिक सेक्टर को फीड करने वाले मैन्युफैक्चरिंग स्टार्टअप्स हैं वो भी इसमें कवर होंगे। फ्लेक्सिबल रहेगा सिस्टम और बहुत एक्सटेंसिव कंसल्टेशन हुआ है सभी स्टेक होल्डर्स के साथ।
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കൾ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും UPI സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് പോലും ആഗോള വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം, ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇതിനൊപ്പം സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള താല്പര്യവും വളർത്താൻ അടൽ ഇന്നവേഷൻ മിഷൻ വഴി രാജ്യത്തുടനീളം അടൽ ടിങ്കറിംഗ് ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കാനും രാജ്യത്തെ വലിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും യുവതയെ പ്രേരിപ്പിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി യുവശാസ്ത്രജ്ഞരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വത്തിൽ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. കായികരംഗത്തെ യുവാക്കളുടെ സഹജമായ കഴിവുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വിഭാവനം ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തെ കായിക മാപ്പിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. മുൻകാലങ്ങളിൽ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന പരിശീലനവും വൻ നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ സ്കൂൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരായ യുവതാരങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനവും പദ്ധതി മുഖേന നൽകി വരുന്നു. ഒളിമ്പിക്സ് മെഡലുകൾ ലക്ഷ്യമിട്ട് മികച്ച അത്ലറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വിദേശ പരിശീലനവും ഉറപ്പാക്കുന്ന പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമും കായിക രംഗത്തെ യുവാക്കൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. അത്ലറ്റുകൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കോച്ചുകളുടെ കീഴിലുള്ള പരിശീലനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക ക്ലിനിക്കുകളിലെ ആരോഗ്യ പരിശോധനകൾ, ആധുനിക കായിക ഉപകരണങ്ങൾ, മാനസികാരോഗ്യത്തിനായുള്ള കൌൺസിലിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ഫലപ്രദമായ ഏകോപനത്തിന്റെ ഫലമായാണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യ സമീപകാലത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവച്ചത്. കേവലം ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് മാറി കായിക രംഗത്തെ യുവാക്കൾക്ക് മാന്യമായ വരുമാനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു മികച്ച പ്രൊഫഷനാക്കി മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കായിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു യുവതലമുറയെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കുന്നതിനൊപ്പം അവരുടെ കരിയർ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഒന്നാണ് 2022 പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് അഗ്നിവീരന്മാരായി 4 വർഷം സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധമുറകളും സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അഗ്നിവീരന്മാർക്ക് പരിശീലനം നൽകുന്നത്. 4 വർഷത്തെ സേവന കാലയളവിന് ശേഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 25% യുവാക്കൾക്ക് സൈന്യത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു കൂട്ടം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നികുതിരഹിത സേവാനിധി സാമ്പത്തിക പാക്കേജും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അസം റൈഫിൾസ്, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലും തൊഴിൽ നിയമനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് മുൻഗണനയും സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് കൂടുതൽ യുവത്വവും ചടുലതയും നൽകുന്നതിനൊപ്പം അച്ചടക്കവും സാങ്കേതിക വിദ്യയും വശമുള്ള ഒരു വലിയ യുവജന ശൃംഖലയെ പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ കേവലം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ട് യുവതികൾക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വാതിലുകളാണ് NDA സർക്കാർ തുറന്നിട്ടത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശനം. മുൻപ് സൈന്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന

0: യുവതികൾക്ക് ഇന്ന് പുരുഷന്മാർക്കൊപ്പം NDA പരീക്ഷ എഴുതാനും നേരിട്ട് യുദ്ധമുഖത്തെ പോരാട്ട വിഭാഗങ്ങളിലേക്ക് കടന്നുവരാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്താനും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കമാൻഡിംഗ് പദവികൾ അലങ്കരിക്കാനും നമ്മുടെ യുവതികൾക്ക് കഴിഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മിലിറ്ററി പോലീസിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതും വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ലിംഗഭേദമന്യേ നമ്മുടെ യുവത്വത്തെ പൂർണ്ണമായും പങ്കാളികളാക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. NDA സർക്കാരിന്റെ നയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വികസനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ആരംഭിച്ച അഗ്രി സ്റ്റാർട്ടപ്പുകളും കിസാൻ ഡ്രോൺ പദ്ധതിയും പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് വരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബജറ്റിംഗിലും മറ്റ് പ്രധാന നിയമനിർമ്മാണങ്ങളിലും യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നു. യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുമായി മേരാ യുവഭാരത് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി. ഇത് യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിനുമായി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ദേശീയ വികസനത്തിലും സാമൂഹിക സേവനത്തിലും രാജ്യത്തെ യുവാക്കളെ നേരിട്ട് പങ്കാളികളാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവയ്പാണ് മേരാ യുവഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ചത്. 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സാമൂഹിക സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കാനും മൈ ഭാരത് അവസരമൊരുക്കുന്നു. മേരാ യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയശങ്കർ SR ആകാശവാണിയോട്.
1: ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 12 വർഷമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്നതും ഇതേ കാഴ്ചപ്പാടാണ്. കേവലം യുവജനങ്ങളുടെ വികസനം എന്നതിലുപരി യുവജനങ്ങളിലൂടെയുള്ള വികസനം അഥവാ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന വലിയൊരു ആശയത്തിലാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് മൈ ഭാരത് അഥവാ മേരാ യുവ ഭാരത്. യുവാക്കളുടെ നൈപുണ്യ വികസനം, സന്നദ്ധ സേവനം, നേതൃത്വ പരിശീലനം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. 3 വർഷം എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള 2.5 കോടിയിലധികം യുവാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തവും ഒട്ടും കുറവല്ല. ഇതിനോടകം തന്നെ 800-ലധികം വോളണ്ടിയറിംഗ് അവസരങ്ങളാണ് മൈ ഭാരത് പോർട്ടൽ വഴി കേരളത്തിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. 3400-ലധികം മലയാളി യുവാക്കൾ ഇതിനകം തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. കഴിഞ്ഞ 12 വർഷത്തെ പദ്ധതികൾ എടുത്താൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി എത്രയോ വലിയ ചുവടുവയ്പ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ VBYLD ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടന്നു വരുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം തന്നെ 50 ലക്ഷം യുവാക്കളാണ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത 1 ലക്ഷം പുതിയ നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മികച്ച തൊഴിൽ നൈപുണ്യം നൽകാനുള്ള പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം, പെൺകുട്ടികളെ കായിക രംഗത്ത് മുൻപന്തിയിലെത്തിക്കാനുള്ള അസ്മിത ലീഗ്, ലഹരിമുക്ത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ ക്യാമ്പയിൻ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾക്ക് മൈ ഭാരത് സഹായമേകുന്നുണ്ട്. NSS പോലെയുള്ള സംവിധാനങ്ങളെ മൈ ഭാരതുമായി സംയോജിപ്പിച്ചതോടുകൂടി സന്നദ്ധ സേവന രംഗത്ത് രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്. ഈ ചരിത്രപരമായ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ഭാരത്തിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. നാടിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവ് വിലയിരുത്തുമ്പോൾ യുവശക്തിയെ രാജ്യപുരോഗതിയുടെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. യുവതയ്ക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ

0: തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ മേഖലകളിലെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നവയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MS വിദ്യാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു.
1: ഏതാണ്ട് ഒരു ദശകത്തിന് മേലെയായി ഇന്ത്യയിലെ യുവജന നയരൂപീകരണത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ അന്വേഷകരെ തൊഴിൽ സൃഷ്ടാക്കളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക്, പ്രത്യേകിച്ച് ഈ കൊളാട്രല് ജാമ്യം നൽകാൻ കഴിയാത്തവർക്ക്, ഔപചാരിക ബാങ്കിങ് സംവിധാനവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഇടപെടലായിരുന്നു. 2025 മാർച്ച് വരെ 52 കോടിയിലധികം ലോൺ അക്കൗണ്ടുകളാണ് ഈ പദ്ധതിയിൽ തുറന്നത്. ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇത് സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ, വിമൻ ഇക്കണോമിക് എംപവർമെന്റിന്റെ കൂടി ഒരു സൂചകമാണ്. സ്കിൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു വലിയ ദേശീയ ശ്രമമായിരുന്നു. ഇലക്ട്രീഷ്യൻ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ, IT മുതൽ കൃഷി വരെ 100-ലധികം മേഖലകളിൽ സൗജന്യ പരിശീലനം. 2025 വരെ 1.64 കോടിയിലധികം യുവജനങ്ങൾ ഈ പദ്ധതിയിൽ പരിശീലനം നേടി. സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധേയമാണ്. 2016 അത് ആരംഭിച്ചപ്പോൾ 500 എണ്ണം മാത്രം ഉണ്ടായിരുന്ന അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 2026 മാർച്ചോടെ 2.23 ലക്ഷമായി അവരുടെ എണ്ണം ഉയർന്നത്. ഇവ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്റ്റാർട്ടപ്പുകളുടെ 48% ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ണറുണ്ട്. ഇത് സംരംഭക മേഖലയിലെ ഒരു ഘടനാപരമായ മാറ്റത്തിന്റെ സൂചനയാണ്. SC ST വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 1 കോടി രൂപ വരെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നു. ആദ്യമായി സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക്, ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഇത്. 2023 ആരംഭിച്ച മേര യുവ ഭാരത് മൈ ഭാരത് 15 മുതൽ 29 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനം, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസനം, സർക്കാർ പദ്ധതികളിലേക്കുള്ള പ്രവേശനം ഇവ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതികളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ കേന്ദ്ര സർക്കാർ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഈ ഫ്രെയിംവർക്ക് തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യം എന്നീ 3 മേഖലകളിലും ഒരേ സമയം ഇടപെടുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ഔപചാരിക ധനകാര്യ സംവിധാനത്തിലേക്ക് വന്നു. 2 ലക്ഷക്കണക്കിന് പേർ തൊഴിൽ നൈപുണ്യം നേടി. 2.23 ലക്ഷം സ്റ്റാർട്ടപ്സ്. ഇവയെല്ലാം ഒരു പുതിയ ഇന്ത്യൻ സംരംഭക തലമുറയുടെ ഒരു മുഖമാണ് കാണിക്കുന്നത്.
0: ഡിജിറ്റൽ യുഗത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിംഗഭേദമന്യേ രാജ്യത്തെ ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചു. 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിന് കരുത്തും ദിശാബോധവും പകരുന്നത് വൈദഗ്ധ്യവും ആത്മവിശ്വാസവുമുള്ള യുവതലമുറ തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി തൃശൂർ. സമയം 11:28. 3 സെക്കൻഡ്. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.